നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. എറണാകുളം ജില്ലയിലെ 46,000 റേഷൻ കാർഡുകൾ മരവിപ്പിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. മാസങ്ങളായി റേഷൻ വാങ്ങാത്ത കാർഡുകളാണിവ. റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകൾ

ക്കെതിരെയാകും ആദ്യം നടപടി കൈക്കൊള്ളുക. ജില്ലയിൽ 5000-ലേറെ മുൻഗണനാ കാർഡുകളും 370 അന്ത്യോദയ അന്നയോജന കാർഡുകളും നിർജീവമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓണക്കാലത്ത് സൗജന്യ കിറ്റ് വാങ്ങാൻ അർഹതയുണ്ടായിട്ടും 4000 കാർഡുടമകൾ ഇത് വാങ്ങിയിട്ടില്ലെന്നും കണ്ടെത്തി. ഈ കാർഡുകളെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സ്മാർട്ട് PDS അഥവാ സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റീഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് നടപ്പാക്കുന്നതോടെയാണ് നിർജീവമായ റേഷൻ കാർഡുകൾക്കെതിരെ നടപടി വരുന്നത്. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുകയും താഴെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് PDS. ഒരു മാസത്തിനകം ഇത് നടപ്പാക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. അതോടെ നിർജീവ കാർഡുകൾ മരവിപ്പിക്കപ്പെടുകയാണുണ്ടാവുക. റദ്ദാക്കപ്പെടുകയോ മരവിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളും EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ പിന്നീട് പുനരുജ്ജീവിപ്പിക്കുകയുള്ളൂ. ഇവരെ മുൻഗണന വിഭാഗത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യും. പിങ്ക്, മഞ്ഞ നിറമുള്ള മുൻഗണനാ കാർഡുകളിൽ 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നീല, വെള്ള, ബ്രൗൺ കാർഡുകളുടെ കാര്യത്തിൽ ഈ പരിശോധന പിന്നീട് മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം. സംസ്ഥാനത്തെ നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി പെരുമ്പാവൂരിൽ പിടിയിലായി. കോഴിക്കോട് കൂരാച്ചുണ്ട് പുതുപ്പറമ്പിൽ ആൽബിൻ പി ജെയിംസിനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. പെരുമ്പാവൂർ സ്വദേശികളായ രണ്ടുപേരിൽ നിന്ന് ജർമ്മനി, അയർലൻഡ് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഒളിവിൽ പോയ ഇയാളെ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. 25 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ടോയെന്നും മറ്റാരെങ്കിലും തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അങ്കമാലി സ്വദേശിയായ യുവാവ് 49 തവണ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങി. ഹെൽമെറ്റ് വയ്ക്കാത്തതിനാണ് ഇതിൽ 44 തവണയും കുടുങ്ങിയത്. അതിനുമാത്രം 22,000 രൂപ സർക്കാരിലേക്ക് പിഴയായി ഇദ്ദേഹം അടയ്ക്കണം. വാഹനം ഭാര്യയുടെ പേരിലുള്ളതാണ്. ഭാര്യ വിദേശത്തായതിനാൽ ഫോണിലെ സന്ദേശം ശ്രദ്ധിക്കാതിരുന്നതിനാലാണ് പിഴ പെരുകിയത് അറിയാതെ പോയതെന്നും 15 വർഷം പഴക്കമുള്ള സ്കൂട്ടറാണെന്നും വിറ്റാൽ 15,000 രൂപയിൽ കൂടുതൽ കിട്ടില്ലെന്നുമാണ് പരാതിക്കാരൻ പറയുന്നത്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് പൊതുപ്രവർത്തകൻ കൂടിയായ യുവാവിനെ AI ക്യാമറ പിടിച്ചത്. 10 കിലോ കഞ്ചാവുമായി 3 അന്തർ സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി. ഒഡീഷ കാളഹന്തി സ്വദേശികളെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി KS സുദർശന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഒഡീഷയിൽ നിന്നാണ് സംഘം കഞ്ചാവ് വാങ്ങിയത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സംഘം പെരുമ്പാവൂരിലേക്ക് ബസിൽ കയറാൻ പോകുമ്പോഴാണ് പിടിയിലായത്. അതിഥി തൊഴിലാളികൾക്കിടയിലായിരുന്നു കച്ചവടം. ഇരുചക്ര വാഹനങ്ങളിൽ 3 പേർ യാത്ര ചെയ്യുന്നത് പതിവായതോടെ നിയമലംഘകർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയൊരുങ്ങുന്നു. നഗരത്തിലും പരിസരങ്ങളിലുമായി വകുപ്പ് നടത്തിയ പരിശോധനകളിൽ 25-ലധികം കേസുകൾ ഇത്തരത്തിൽ കണ്ടെത്തി. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ 4% 18-നും 25-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. പിടിയിലാകുന്നവർ ട്രാഫിക് നിയമങ്ങൾ സംബന്ധിച്ച് അധികൃതർ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്ന നിയമം കർക്കശമാക്കിയിട്ടും നിയമലംഘനങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരുടെ മാതാപിതാക്കളും മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഹെൽമെറ്റ് ധരിക്കാതെയും ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന ഇൻഷുറൻസ് എന്നിവയില്ലാതെയും മദ്യപിച്ചും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മറ്റും ഉപയോഗിച്ചും നിരത്തുകളിലൂടെ പായുന്നവരാണ് നിയമപരമായ പിഴയ്ക്ക് പുറമെ ബോധവൽക്കരണ ക്ലാസുകളിൽ മാതാപിതാക്കളെയും ഒപ്പം കൂട്ടി എത്തേണ്ടത്. ദേശീയപാതയിലെ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നതായി വാർത്തകൾ. 93% പണികളും പൂർത്തിയായെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഡിസംബറിൽ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ഒറ്റത്തൂണുകളിൽ പണിയുന്ന രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയാണിത്. 13.23 കിലോമീറ്റർ നീളത്തിലും 24.5 മീറ്റർ വീതിയിലും 6-വരിപാത ആയാണ് നിർമ്മാണം. ഇതിൽ ഉയരപ്പാതയുടെ 200 മീറ്റർ നിർമ്മാണവും ദേശീയപാതയിൽ നിന്ന് ഉയരപ്പാതയിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവുമാണ് ഇനി പ്രധാനമായും പൂർത്തിയാകാനുള്ളത്. 2,200 കോടി രൂപയാണ് ആകെ നിർമ്മാണ ചെലവ്. 9 മീറ്റർ ഉയരമുള്ള 364 തൂണുകളിലായാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. ഇതിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള 354 തൂണുകളുടെയും അതിനു മുകളിലുള്ള 12 കിലോമീറ്റർ ഉയരപ്പാതയുടെയും നിർമ്മാണം പൂർത്തിയായി. ഇതിൽ 5.5 കിലോമീറ്റർ ഭാഗത്തെ ടാറിംഗ് പൂർത്തിയായി. ദേശീയപാതയിൽ അരൂർ തുറവൂർ ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂർ ജംഗ്ഷനിൽ വടക്കോട്ടു നിന്ന് ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെടുന്നത് പതിവാകുന്നു. തെക്കോട്ടുള്ള ഭാഗത്ത് തൂണുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ജംഗ്ഷനിൽ തൂൺ നിർമ്മിക്കാനായി കുഴിയെടുത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം.
അരൂർ ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. പലപ്പോഴും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ. ജംഗ്ഷന് തെക്കുഭാഗത്ത് 200 മീറ്ററിൽ തൂണുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കിഴക്കുഭാഗത്തും പടിഞ്ഞാറും

ഭാഗത്തുള്ള പാതകൾ ഒറ്റ വരിയിലൂടെയാണ് പോകുന്നത്. തൈക്കാട്ടുശ്ശേരി ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കും കൊച്ചിയിലേക്കും പോകുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് കയറി 750 മീറ്റർ സഞ്ചരിച്ച് യുടേൺ തിരിഞ്ഞാണ് പോകുന്നത്. 20 മീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള 2 റോഡുകളിലും കുഴികൾ നിറഞ്ഞതായി പരാതി. മറ്റൂർ, കരിയാട്, വേങ്ങൂർ എയർപോർട്ട് റോഡുകളാണ് കുഴികൾ നിറഞ്ഞ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. അതിനാൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. റോഡിലെ അപകടാവസ്ഥ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ പലവട്ടം പെടുത്തിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്ന് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കൂത്താട്ടുകുളത്ത് ടാറിംഗ് നടത്തി 5 ദിവസത്തിനുള്ളിൽ MC റോഡ് തകർന്നു. കാലിക്കറ്റ് കവലയ്ക്ക് സമീപമാണ് ടാറിംഗ് തെന്നി നീങ്ങിയ നിലയിൽ കണ്ടത്. ടാറിംഗ് പ്രതലത്തിൽ ഉറയ്ക്കാത്ത നിലയിലാണ്. കൈകൊണ്ട് പൊളിച്ചെടുത്താൽ പോലും ഇളകിപ്പോരുന്ന സ്ഥിതിയിലാണ് ഈ ഭാഗത്തെ ടാറിംഗ്. ഇതിനു സമീപം മറ്റ് പലയിടത്തും മെറ്റൽ ഇളകിപ്പോകുന്ന സ്ഥിതിയുണ്ട്. PWD റോഡ് പരിപാലന വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴ പെയ്ത് റോഡിൽ നനവുള്ളപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയതാകാം കാരണമെന്നാണ് വിലയിരുത്തൽ. റോഡിന്റെ ഈ ഭാഗത്ത് വെച്ചാണ് തകരാറിലായ റോഡ് റോളർ ലോറിയിൽ കയറ്റിയത്. ഇതും ടാറിംഗ് തകരാൻ കാരണമായിട്ടുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. MC റോഡിൽ കുഴികൾ അടച്ചുള്ള അറ്റകുറ്റപ്പണി മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. റോഡ് കൂടുതൽ തകർന്ന ഭാഗം മാത്രം പൂർണ്ണമായും ടാറിംഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടത്തിയ ഭാഗത്താണ് ഇപ്പോൾ തകരാർ സംഭവിച്ചിരിക്കുന്നത്. MC റോഡിലെ കുഴി അടയ്ക്കലിൽ അപാകതയുണ്ടെന്നും പരാതിയുണ്ട്. നേരിമംഗലത്ത് പഴയ പാലത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയാറിന് കുറുകെ പഴയ പാലത്തിന് സമാന്തരമായുള്ള പുതിയ പാലം ഒക്ടോബർ പകുതിയോടെ തുറക്കാനാണ് തീരുമാനം. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച 4 മീറ്റർ വീതിയുള്ള പഴയ ആർച്ച് പാലം നിലനിർത്തിയാണ് പുതിയത് തുറക്കുന്നത്. കേരളത്തിലെ ആദ്യ ബോസ്റ്റിംഗ് സ്റ്റീൽ ആർച്ച് അഥവാ വില്ല് പോലെ സ്റ്റീൽ റാഡുകളിൽ തീർത്ത പാലമാണ് നേരിമംഗലത്ത് പൂർത്തീകരിക്കുന്നത്. 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും ഉള്ളതാണ് നിർമ്മിതി. പാലത്തിൽ 42 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളുണ്ട്. വാഹനങ്ങൾക്ക് പോകാൻ 8 മീറ്റർ വീതിയാണുള്ളത്. രണ്ടരികിലും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട്. പാലത്തിലെ റോഡ് ടാറിംഗ് തുടങ്ങി. അപ്രോച്ച് റോഡിന്റെ പണികൾ 4 ദിവസത്തിനകം തുടങ്ങും. വോക്ക്വേയും പൂർത്തീകരിക്കും. പെരുമ്പളം പാലത്തിൽ ടാറിംഗ് പുനരാരംഭിച്ചു. വിവിധ കാരണങ്ങളാൽ മാസങ്ങളായി നിലച്ചിരുന്ന ടാറിംഗ് ആണ് കരാറുകാരുടെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7 മാർച്ചിനാണ് പെരുമ്പളം മഴവിൽ പാലം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ശേഷമേ ടാറിംഗ് ഉണ്ടാവൂ എന്നും 1 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും തൊഴിലാളികളുടെ കുറവ്, ടാർവില വർധന, മഴ തുടങ്ങിയ കാരണങ്ങളാൽ മാസങ്ങളോളമാണ് പണി വൈകിയത്. പാലത്തിൽ ആദ്യഘട്ട ടാറിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം 2ാം ഘട്ട ടാറിംഗ് ഉണ്ടാകും. പാലത്തിൽ തെരുവ് വിളക്കൾ സ്ഥാപിക്കുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. കേബിളുകൾ വലിക്കൽ പൂർത്തിയായി. തൂണുകളും വിളക്കുകളും സ്ഥാപിക്കലാണ് ഇനി വേണ്ടത്. ഇവ രണ്ടും തെരുവ് വിളക്ക് സ്ഥാപിക്കലിന്റെ കരാറുകാർ എത്തിച്ചിട്ടുണ്ട്. പാലത്തിൽ വെളിച്ചമില്ലാത്തത് പെരുമ്പളം പാലം കാണാൻ വൈകുന്നേരങ്ങളിൽ എത്തുന്നവരെ വലയ്ക്കുന്നുണ്ട്. മഴവിൽ പാലത്തിൽ തെരുവ് വിളക്കുകളും തെളിയുന്നതോടെ ഇവിടം കൂടുതൽ ആകർഷകമാകുമെന്നാണ് പ്രതീക്ഷ. ഏഴിക്കര പഞ്ചായത്തിലെ പുനർനിർമ്മിക്കുന്ന ആമ്പത്തോട് പാലത്തിന്റെ ശിലാസ്ഥാപനം ഞായറാഴ്ച നടക്കും. 125 കുടുംബങ്ങൾ താമസിക്കുന്ന വടക്കേക്കരയിലേക്കുള്ള ഏക മാർഗമാണ് ആമ്പത്തോട് പാലം. പാലം പുനർനിർമ്മിക്കുവാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് തുക അനുവദിച്ചിരുന്നെങ്കിലും അത് മതിയാകാതെ വന്നതിനെ തുടർന്ന് കരാറുകാർ നിർമ്മാണം ഏറ്റെടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയത്. കുമ്പളം പനങ്ങാട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞ ഭാഗത്ത് ടാറിംഗ് നടത്തി. NH അതോറിറ്റിയാണ് ടാറിംഗ് നടത്തിയത്. കുരുക്കൊഴിവാക്കാനായി വാഹന ഗതാഗത തിരക്ക് കുറഞ്ഞ രാത്രി സമയം തെരഞ്ഞെടുത്ത് ഒരു ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരുന്നു ടാറിംഗ് നടത്തിയത്. കൊച്ചി ബൈപ്പാസ് റോഡിൽ ഉൾപ്പെടെ ചെറുതും വലുതുമായ പല പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകൾ ഇടിയുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതുമൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇത്തരം ജോലികൾ ആരംഭിച്ചത്. എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിച്ചു. യാത്രക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് നടപ്പായത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിലും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് ഉണ്ടാകും. ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ രാവിലെ 11 ശേഷവും തിരിച്ചുള്ള ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 2 ശേഷവുമാണ് ഒറ്റപ്പാലത്തെത്തുക. ഷൊർണൂർ ജംഗ്ഷൻ സ്പർശിക്കാതെ പോകുന്ന ട്രെയിനിന് തൃശൂർ കഴിഞ്ഞാൽ പാലക്കാടാണ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിലെ യാത്രക്കാർക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാകും ഈ സ്റ്റോപ്പ്. എറണാകുളത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിൽ വൈകുന്നേരത്തെ തിരക്കിന് പരിഹാരം വൈകുന്നതിൽ യാത്രക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചവിട്ടുപടിയിൽ തൂങ്ങിക്കിടന്ന് അപകടകരമായ സാഹചര്യത്തിലാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം ട്രെയിനുകൾ പുറപ്പെടുന്നത്. പ്ലാറ്റ്ഫോമിലെ തിരക്ക് നിയന്ത്രിക്കാൻ വൈകുന്നേരങ്ങളിൽ റെയിൽവേ പോലീസിനെ നിയോഗിച്ചിരുന്നു. പക്ഷേ അതൊന്നും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സോൺ റെയിൽസ് ജില്ലാ സെക്രട്ടറി ശ്രീജിത് കുമാർ ആരോപിച്ചു.
തിരക്കുമൂലം സ്ത്രീകളും വിദ്യാർത്ഥികളും പ്രായമായവരും

ഉൾപ്പെടെ ട്രെയിനിൽ കയറി പറ്റാനാവാതെ മടങ്ങിപ്പോകുന്നത് ഇവിടെ പതിവാണ്. ഉച്ചയ്ക്ക് പരശുരാം കടന്നുപോയാൽ 3 മണിക്കൂർ ഇടവേളയിലാണ് അടുത്ത സർവീസായ വേണാട് തൃപ്പൂണിത്തുറയിൽ എത്തുന്നത്. വാതിൽപ്പടി വരെ നിറഞ്ഞെത്തുന്ന വേണാടിൽ ഇരുവശത്തു നിന്നും യാത്രക്കാർ ഇടിച്ചു കയറുകയാണ്. ശ്വാസം പോലും കിട്ടാതെ തിങ്ങി നിറഞ്ഞ കോച്ചുകളിൽ നിന്ന് പിന്നീട് ഇറങ്ങാൻ പോലും കഴിയാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. വൈകുന്നേരം വേണാടിന് മുൻപ് കൊല്ലത്തേക്ക് ഒരു സർവീസ് വേണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലം. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസാണ്. പരിപാടി തുടരുന്നു. ഫോർട്ട് കൊച്ചിയിലെ പ്രശസ്തമായ കോഡർ ഹൌസ് ഹോട്ടലിൽ വൻ തീപിടുത്തം നടന്നു. 1808-ൽ നിർമ്മിച്ച പൈതൃക കെട്ടിടമാണിത്. സെപ്റ്റംബർ 29 വൈകിട്ട് 7 കാലോടെയാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിന്റെ മുകളിലെ നിലയിലാണ് തീപിടിച്ചത്. പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു. മുകളിലെ നില ഏകദേശം പൂർണ്ണമായും കത്തിയ നിലയിലാണ്. കടലോര മേഖലയായതിനാൽ കാറ്റ് ശക്തമായതിനെ തുടർന്ന് സമീപത്തേക്കും തീ പടരുന്ന സാഹചര്യമായിരുന്നു. ഹോട്ടലിന്റെ മുന്നിലെ മരത്തിലേക്കും തീ പടർന്നു. രാത്രി 9:30 തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായെന്ന് അഗ്നിരക്ഷാസേന അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരികളടക്കം ഹോട്ടലിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടില്ല. നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ അഗ്നിരക്ഷാ സംവിധാനങ്ങളും തീ അണയ്ക്കാൻ രംഗത്ത് എത്തി. കൊച്ചി പോലീസ് കമ്മീഷണറുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് നാവികസേനയുടെ ദക്ഷിണ നാവിക കമാൻഡ് അടിയന്തരമായി അഗ്നിശമന സേനയെ രംഗത്തിറക്കിയത്. INS ദ്രോണാചാര്യ, INS വെണ്ടുരുത്തി, INS ഗരുഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ അഗ്നിശമന സേനാ യൂണിറ്റുകൾ തുടർന്ന് സ്ഥലത്തെത്തി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിശമന സേനയ്ക്കും പോലീസിനും കോസ്റ്റ് ഗാർഡിനുമൊപ്പം ചേർന്ന് നാവികസേനയും തീ അണയ്ക്കുന്നതിൽ പങ്കുവഹിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ടവർ റോഡിൽ വാസ്കോഡ ഗാമ സ്ക്വയറിനും ചൈനീസ് വലകൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന പുരാതന കെട്ടിടം ഇപ്പോൾ ഹോട്ടലാണ്. കൊച്ചിയുടെ ജൂത പാരമ്പര്യത്തിന്റെ ശേഷിപ്പ് കൂടിയാണ് കെട്ടിടം. കൊച്ചിയിലെ പ്രമുഖ ജൂത കുടുംബമായിരുന്ന കോഡർ കുടുംബത്തിന്റെ വാസസ്ഥലമായിരുന്നു ഈ ചുവന്ന ഇഷ്ടിക മാളിക. ഫോർട്ട് കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ഈ കെട്ടിടം. 3 നിലകളുള്ള കെട്ടിടത്തിന്റെ ചുവപ്പ് നിറവും വെളുത്ത ജനലുകളും വിശാലമായ തേക്ക് മരപ്പടികൾ, ഉയർന്ന മേൽക്കൂരകൾ എന്നിവ കെട്ടിടത്തിന്റെ പ്രത്യേകതയാണ്. ചില ജനൽ ചില്ലുകൾ ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്നും ചരിത്ര വിവരണങ്ങളിലുണ്ട്. തോപ്പുംപടി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥ വീഴ്ചയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചു. ഗാന്ധിനഗർ PNT കോളനിയിലെ 77 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി തോപ്പുംപടിയിലെ രാമേശ്വരം വില്ലേജിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിലുണ്ടായ ക്രമക്കേടുകളെക്കുറിച്ചാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ നിരവധി അപാകതകളും ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അഴിമതി നിരോധന നിയമം 1988 Section 17A പ്രകാരമാണ് ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാരിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിൽ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 78 കുടുംബങ്ങൾ 2024 January 30 പുതിയ ഫ്ളാറ്റിൽ താമസം തുടങ്ങിയത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദുരിതം ആരംഭിച്ചു. പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് ടെക്നോളജി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റുകൾ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നത് കാരണം കിടന്നുറങ്ങാനോ പാചകം ചെയ്യാനോ കഴിയാത്ത സ്ഥിതിയാണ്. മേൽക്കൂരയും പുറം ഭിത്തികളും ചോർന്ന് വെള്ളം താഴേക്കിറങ്ങും. മുകളിലെ മുറികളിലെ ശുചിമുറികളിൽ നിന്നുള്ള മലിനജലം താഴെയുള്ള താമസക്കാരുടെ അടുക്കളയിലും കിടപ്പുമുറികളിലും വീഴുന്നുണ്ട്. വാട്ടർ ടാങ്കുകൾ പലതും വിള്ളൽ വീണ് അപകടാവസ്ഥയിലാണ്. ഫ്ളാറ്റ് താമസയോഗ്യമാക്കാൻ 27 കോടി രൂപയോളം വരുമെന്നാണ് IIT മദ്രാസിന്റെ വിദഗ്ധ സംഘം നടത്തിയ പഠനത്തിൽ പറയുന്നത്. അറ്റകുറ്റപ്പണി നടത്തിയാലും കെട്ടിടത്തിൽ താമസിക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ പുനരധിവാസ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പട്ടയത്തോടുകൂടിയ പുനരധിവാസം ആവശ്യപ്പെട്ട് അപ്പാർട്ട്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരവും നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ഫ്ളാറ്റ് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ കരാറുകാരനും ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരി തലയൂരാൻ ശ്രമിക്കുകയാണ്. രാജ്യത്ത് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടർ വില October 1 പ്രാബല്യത്തിൽ വന്ന വിധം 62 മുതൽ 65 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ 2828 രൂപയായി. കോഴിക്കോട്ട് 2860 രൂപ 50 പൈസയും തിരുവനന്തപുരത്ത് 2849 രൂപയുമാണ് വില. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില പരിഗണിച്ച് ഓരോ മാസവും 1ാം തീയതിയാണ് എണ്ണക്കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. വാണിജ്യ സിലിണ്ടർ വില വർധന ഹോട്ടൽ, റെസ്റ്റോറന്റ്, തട്ടുകട എന്നിവ നടത്തുന്നവർക്ക് തിരിച്ചടിയാണ്. അതേസമയം വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം സിലിണ്ടർ വില മാറ്റിയിട്ടില്ല. തിരുവനന്തപുരത്ത് 951 രൂപയാണ് വില. കൊച്ചിയിൽ 949 രൂപ. കോഴിക്കോട്ട് 950 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് നിരക്ക്. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ബാരലിന് ശരാശരി $100 തുടരുകയാണ്.
ഇന്ത്യയിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ LPGക്ക് സിലിണ്ടറിന് 300 രൂപ വീതം നഷ്ടം നേരിടുന്നു ഉണ്ടെന്നാണ് അവകാശപ്പെട്ടത്.

ചെയ്യുന്നത്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ആസ്റ്റർ മെഡ്സിറ്റിയിലെ ആസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയക് സയൻസസിന്റെ നേതൃത്വത്തിൽ കയാക്കത്തോൺ സംഘടിപ്പിച്ചു. ഹൃദയ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആസ്റ്റർ മെഡ്സിറ്റി ബോഡ്ജെട്ടിയിൽ നടന്ന പരിപാടിയിൽ 200 പേർ പങ്കെടുത്തു. ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തക ധന്യ രവി ഹൃദയദിന സന്ദേശം നൽകുകയും

ഇരിക്കേണ്ടതിന്റെയും ഹൃദ്രോഗങ്ങൾ തടയുന്നതിന് കൃത്യസമയത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം പരിപാടിയിലൂടെ നൽകി. ആസ്റ്റർ മെഡ്സിറ്റിയുടെ സാമൂഹിക ആരോഗ്യ പദ്ധതിയായ സ്പന്ദനത്തിന്റെ ഭാഗമായി സൌജന്യ ECG, BP, ഷുഗർ പരിശോധന എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെയും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ആസ്റ്റർ മെഡ്സിറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഷുഹൈബ് ഖാദർ, സീനിയർ കൺസൾട്ടന്റും അഡ്വാൻസ്ഡ് ഹാർട്ട് വാൽവ് സെന്റർ ആൻഡ് ഇന്റർവെൻഷണൽ കാർഡിയോളജി ഡയറക്ടറുമായ ഡോക്ടർ രാജീവ് സി എന്നിവർ സംസാരിച്ചു. സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മഹേഷ് മുരളീധർ പൈ ചുമതലയേറ്റു. ബാങ്കിംഗ് മേഖലയിൽ 3 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായാണ് കൊച്ചി സ്വദേശിയായ അദ്ദേഹം സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അമരത്തെത്തുന്നത്. കനറ ബാങ്ക് ചീഫ് ജനറൽ മാനേജറായിരുന്ന മഹേഷ് പൈ സ്ട്രാറ്റജി, ഗവേണൻസ്, ട്രഷറി, ഫോറെക്സ്, റീറ്റെയിൽ ബാങ്കിംഗ്, അഗ്രികൾച്ചർ, MSME, വായ്പ തുടങ്ങി ബാങ്കിങ്ങിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മഹേഷ് മുരളീധർ പൈക്ക് 3 വർഷത്തേക്കാണ് നിയമനമെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ബാങ്ക് വ്യക്തമാക്കിയിരുന്നു. MDയും CEOയുമായിരുന്ന PR ശേഷാദ്രി വിരമിച്ചതിനെ തുടർന്നാണ് നിയമനം. അക്ഷരങ്ങളെ മനോഹരമായി വരച്ചുവെക്കുന്ന കാലിഗ്രാഫി എന്ന അക്ഷരകലയ്ക്ക് പിന്തുണയുമായി പൊൻതൂലിക എന്ന ആൽബം പുറത്തിറക്കി. ആശയങ്ങളെ അക്ഷരരൂപങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന മലയാളം കാലിഗ്രാഫിയെയും അതിന്റെ സാധ്യതകളെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആൽബം അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ചൈന, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറെ പ്രശസ്തമായ കാലിഗ്രഫി കേരളത്തിൽ വേണ്ടത്ര പ്രചാരം ലഭിക്കാത്ത ഒരു കലാരൂപമാണ്. എന്നാൽ പുസ്തകങ്ങളുടെ തലക്കെട്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലയാള അക്ഷരരചനയെ ഒരു സ്വതന്ത്ര ദൃശ്യകലയായി ഉയർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രശസ്ത കാലിഗ്രാഫറാണ് നാരായണ ഭട്ടതിരി. പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിന്റെ സർഗാത്മക അന്വേഷണങ്ങൾ മലയാള അക്ഷരകലയ്ക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വലിയ അംഗീകാരങ്ങൾ നേടിത്തന്നു. സംഭാവനകൾക്കുള്ള അംഗീകാരമായി നാരായണ ഭട്ടതിരിക്ക് 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. കാച്ചാട്ടാത്താപ്പ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷമായി സംഘടിപ്പിച്ചു വരുന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരള ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ശ്രദ്ധേയമായി തുടരുകയാണ്. ഈ കൊല്ലത്തെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി VD സതീശൻ 2 ഒക്ടോബർ കൊച്ചി രാജേന്ദ്ര മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത ചടങ്ങിൽ ജെയിൻ സർവകലാശാല ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് ആൽബം പുറത്തിറക്കും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പരിശുദ്ധ ബാവയുടെ 341-ാമത് ഓർമ്മ പെരുന്നാളിന്റെ പ്രധാന പെരുന്നാൾ 2-3 ഒക്ടോബർ തീയതികളിൽ നടക്കുന്നു. ഈ ദിവസങ്ങൾ കോതമംഗലം ഫെസ്റ്റിവൽ ഏരിയയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിലെ നേർച്ച സദ്യയ്ക്കുള്ള ഉൽപ്പന്നം ശേഖരിച്ചുള്ള കലവറ നിരക്കിൽ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. പെരുന്നാൾ പ്രമാണിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് KSRTCയും സ്വകാര്യ ബസുകളും സ്പെഷ്യൽ സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂത്തോട്ട മേഖലയിൽ സ്വകാര്യ ബസുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രത്യേക പരിശോധന നടത്തി. വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 46 സ്വകാര്യ ബസുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 80,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. എറണാകുളം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ 4 സ്കോഡുകളായാണ് പരിശോധന നടത്തിയത്. തൃപ്പൂണിത്തുറ, പൂത്തോട്ടം തുടങ്ങിയ പ്രധാന മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. സ്വകാര്യ ബസുകൾ അമിത വേഗത്തിൽ സർവീസ് നടത്തുന്നതായും മറ്റ് ബസുകളുമായി മത്സരയോട്ടം നടത്തുന്നതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ, നികുതി അടയ്ക്കാതെ സർവീസ് നടത്തൽ, സാധുവായ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തൽ തുടങ്ങിയ ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയുണ്ടായി. മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കുക, കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ജീവനക്കാരെ ഉപയോഗിക്കുക, ആവശ്യമായ പോലീസ് ക്ലിയറൻസ് ഇല്ലാത്ത ജീവനക്കാരെ നിയോഗിക്കുക തുടങ്ങിയ ക്രമക്കേടുകളും പരിശോധനയിൽ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കി. അമിത വേഗവും മത്സരയോട്ടവും നിയന്ത്രിക്കുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും. സ്വകാര്യ ബസുകളുടെ സർവീസ് സംബന്ധിച്ച് ലഭിക്കുന്ന പരാതികൾ ഗൌരവമായി പരിശോധിക്കുമെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും നിയമാനുസൃത രേഖകളില്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സർവീസ് നടത്തുന്ന ബസുകൾക്കെതിരെ പരിശോധനയും നടപടികളും ഉണ്ടാകുമെന്നും എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO ബിജു ഐസക് അറിയിച്ചു. പൂജ, ദീപാവലി അവധിയോടനുബന്ധിച്ച് കേരള RTC ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും സ്പെഷ്യൽ സർവീസുകൾ നടത്തും. 14 October to November 14 സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാവുക. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, നിലമ്പൂർ, പൊന്നാനി, ചങ്ങനാശ്ശേരി, പാലാ, ആലപ്പുഴ, കൊല്ലം, പുനലൂർ, കൊട്ടാരക്കര, ചേർത്തല, ഹരിപ്പാട്, കോട്ടയം, അടൂർ, തിരുവനന്തപുരം, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലേക്കും മൈസൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുമാണ് പ്രത്യേക സർവീസുകൾ. ചില ബസുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സർവീസ് നടത്തുകയെന്നും യാത്രക്കാരുടെ തിരക്കനുസരിച്ച് കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു.

ഈ വർഷം ഇതുവരെ ജില്ലയിൽ 22,460 പേർക്ക് നായ കടിയേറ്റു എന്ന് കണക്കുകൾ. പേവിഷബാധ മൂലം ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. കടിയേറ്റവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 4 സ്ഥാനത്താണ് എറണാകുളം ജില്ല. തെരുവ് നായ് നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച പല പദ്ധതികളും വേണ്ടത്ര ഫലം കണ്ടില്ല. ABC കേന്ദ്രങ്ങളും അഭയ കേന്ദ്രങ്ങളും ഒരുക്കുന്നതിൽ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ടു പോകാനായിട്ടില്ല. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളടക്കം തെരുവ് നായ്ക്കൾ പെരുകാൻ കാരണമാകുന്നു എന്നാണ് വിമർശനം. ജില്ലയിൽ തെരുവുനായ് ശല്യം രൂക്ഷമായ 14 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ. പ്രാദേശിക സമിതികൾ രൂപവൽക്കരിച്ച മൈക്രോ പ്ലാനുകൾ വഴി തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു. വളർത്തുമൃഗങ്ങളുടെ വാക്സിനേഷൻ യഥാസമയം നടക്കുന്നെന്ന് ഉറപ്പാക്കാനും ലൈസൻസ് ഇല്ലാത്ത മൃഗങ്ങളുടെ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന്റേതടക്കം പല നടപടികളും പാതിവഴിയിലാണ്. വാക്സിനേഷൻ നടപടികളും പലപ്പോഴും താളം തെറ്റുന്ന അവസ്ഥയാണ്.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരും

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ഡം ഡം ഡമക്ക ഡും ഡും ഡുമക്ക ഡം ഡും ഡും ഡും ഡുമക്ക ഡം ഡം ഡമക്ക ഡും ഡും ഡും.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണ ശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ.

0: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
1: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
2: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ

അഞ്ച് ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും രണ്ട് നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. എറണാകുളം ജില്ലയിലെ 46,000 റേഷൻ കാർഡുകൾ മരവിപ്പിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. മാസങ്ങളായി റേഷൻ വാങ്ങാത്ത കാർഡുകളാണിവ. റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകൾക്കെതിരെയാകും ആദ്യം നടപടി കൈക്കൊള്ളുക. ജില്ലയിൽ 5,000+ മുൻഗണനാ കാർഡുകളും 370 അന്ത്യോദയ അന്നയോജന കാർഡുകളും നിർജ്ജീവമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓണക്കാലത്ത് സൗജന്യ കിറ്റ് വാങ്ങാൻ അർഹതയുണ്ടായിട്ടും 4,000 കാർഡുടമകൾ ഇത് വാങ്ങിയിട്ടില്ലെന്നും കണ്ടെത്തി. ഈ കാർഡുകളെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. സ്മാർട്ട് PDS അഥവാ സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റീഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് നടപ്പാക്കുന്നതോടെയാണ് നിർജ്ജീവമായ റേഷൻ കാർഡുകൾക്കെതിരെ നടപടി വരുന്നത്. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുകയും താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് PDS. ഒരു മാസത്തിനകം ഇത് നടപ്പാക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. അതോടെ നിർജ്ജീവ കാർഡുകൾ മരവിപ്പിക്കപ്പെടുകയാണുണ്ടാവുക. റദ്ദാക്കപ്പെടുകയോ മരവിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളും EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ പിന്നീട് പുനരുജ്ജീവിപ്പിക്കുകയുള്ളൂ. ഇവരെ മുൻഗണന വിഭാഗത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യും. പിങ്ക്, മഞ്ഞ നിറമുള്ള മുൻഗണനാ കാർഡുകളിൽ 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നീല, വെള്ള, ബ്രൗൺ കാർഡുകളുടെ കാര്യത്തിൽ ഈ പരിശോധന പിന്നീട് മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം. സംസ്ഥാനത്തെ നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി പെരുമ്പാവൂരിൽ പിടിയിലായി. കോഴിക്കോട് കൂരാച്ചുണ്ട് പുതുപ്പറമ്പിൽ ആൽബിൻ P. James പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. പെരുമ്പാവൂർ സ്വദേശികളായ രണ്ടുപേരിൽ നിന്ന് ജർമ്മനി, അയർലൻഡ് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഒളിവിൽ പോയ ഇയാളെ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. 25 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ടോയെന്നും മറ്റാരെങ്കിലും തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അങ്കമാലി സ്വദേശിയായ യുവാവ് 49 മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങി. ഹെൽമെറ്റ് വയ്ക്കാത്തതിനാണ് ഇതിൽ 44 കുടുങ്ങിയത്. അതിനു മാത്രം 22,000 സർക്കാരിലേക്ക് പിഴയായി ഇദ്ദേഹം അടയ്ക്കണം. വാഹനം ഭാര്യയുടെ പേരിലുള്ളതാണ്. ഭാര്യ വിദേശത്തായതിനാൽ ഫോണിലെ സന്ദേശം ശ്രദ്ധിക്കാതിരുന്നതിനാലാണ് പിഴ പെരുകിയത് അറിയാതെ പോയതെന്നും 15

പഴക്കമുള്ള സ്കൂട്ടറാണെന്നും വിറ്റൽ 15,000 രൂപയിൽ കൂടുതൽ കിട്ടില്ലെന്നുമാണ് പരാതിക്കാരൻ പറയുന്നത്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് പൊതുപ്രവർത്തകൻ കൂടിയായ യുവാവിനെ AI ക്യാമറ പിടിച്ചത്. 10 കിലോ കഞ്ചാവുമായി 3 അന്തർ സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി. ഒഡീഷ കാളഹന്തി സ്വദേശികളെയാണ് റൂറൽ ജില്ലാ ഡാൻസഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി KS സുദർശന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഒഡീഷയിൽ നിന്നാണ് സംഘം കഞ്ചാവ് വാങ്ങിയത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സംഘം പെരുമ്പാവൂരിലേക്ക് ബസ്സിൽ കയറാൻ പോകുമ്പോഴാണ് പിടിയിലായത്. അതിഥി തൊഴിലാളികൾക്കിടയിലായിരുന്നു കച്ചവടം. ഇരുചക്ര വാഹനങ്ങളിൽ 3 പേർ യാത്ര ചെയ്യുന്നത് പതിവായതോടെ നിയമലംഘകർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയൊരുങ്ങുന്നു. നഗരത്തിലും പരിസരങ്ങളിലുമായി വകുപ്പ് നടത്തിയ പരിശോധനകളിൽ 25-ലധികം കേസുകൾ ഇത്തരത്തിൽ കണ്ടെത്തി. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ 4% 18-നും 25-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. പിടിയിലാകുന്നവർ ട്രാഫിക് നിയമങ്ങൾ സംബന്ധിച്ച് അധികൃതർ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്ന നിയമം കർക്കശമാക്കിയിട്ടും നിയമലംഘനങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരുടെ മാതാപിതാക്കളും മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഹെൽമറ്റ് ധരിക്കാതെയും ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന ഇൻഷുറൻസ് എന്നിവയില്ലാതെയും മദ്യപിച്ചും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മറ്റും ഉപയോഗിച്ചും നിരത്തുകളിലൂടെ പായുന്നവരാണ് നിയമപരമായ പിഴയ്ക്ക് പുറമെ ബോധവൽക്കരണ ക്ലാസുകളിൽ മാതാപിതാക്കളെയും ഒപ്പം കൂട്ടി എത്തേണ്ടത്. ദേശീയപാതയിലെ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നതായി വാർത്തകൾ. 93% പണികളും പൂർത്തിയായെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഡിസംബറിൽ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ഒറ്റത്തൂണുകളിൽ പണിയുന്ന രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയാണിത്. 13.23 കിലോമീറ്റർ നീളത്തിലും 24.5 മീറ്റർ വീതിയിലും 6-വരിപാത ആയാണ് നിർമ്മാണം. ഇതിൽ ഉയരപ്പാതയുടെ 200 മീറ്റർ നിർമ്മാണവും ദേശീയപാതയിൽ നിന്ന് ഉയരപ്പാതയിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവുമാണ് ഇനി പ്രധാനമായും പൂർത്തിയാകാനുള്ളത്. 2,200 കോടി രൂപയാണ് ആകെ നിർമ്മാണ ചെലവ്. 9 മീറ്റർ ഉയരമുള്ള 364 തൂണുകളിലായാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. ഇതിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള 354 തൂണുകളുടെയും അതിനു മുകളിലുള്ള 12 കിലോമീറ്റർ ഉയരപ്പാതയുടെയും നിർമ്മാണം പൂർത്തിയായി. ഇതിൽ 5.5 കിലോമീറ്റർ ഭാഗത്തെ ടാറിംഗ് പൂർത്തിയായി. ദേശീയപാതയിൽ അരൂർ തുറവൂർ ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂർ ജംഗ്ഷനിൽ വടക്കോട്ട് നിന്ന് ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെടുന്നത് പതിവാകുന്നു. തെക്കോട്ടുള്ള ഭാഗത്ത് തൂണുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ജംഗ്ഷനിൽ തൂൺ നിർമ്മിക്കാനായി കുഴിയെടുത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം. അരൂർ ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. പലപ്പോഴും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ. ജംഗ്ഷന് തെക്കുഭാഗത്ത് 200 മീറ്ററിൽ തൂണുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കിഴക്കുഭാഗത്തും പടിഞ്ഞാറു ഭാഗത്തുമുള്ള പാതകൾ ഒറ്റ വരിയിലൂടെയാണ് പോകുന്നത്. കൈക്കാട്ടുശേരി ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കും കൊച്ചിയിലേക്കും പോകുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് കയറി 750 മീറ്റർ സഞ്ചരിച്ച് യുടേൺ തിരിഞ്ഞാണ് പോകുന്നത്. 20 മീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചാൽ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള 2 റോഡുകളിലും കുഴികൾ നിറഞ്ഞതായി പരാതി. മറ്റൂർ, കരിയാട്, വേങ്ങൂർ എയർപോർട്ട് റോഡുകളാണ് കുഴികൾ നിറഞ്ഞ് അപകട കെണിയായി മാറിയിരിക്കുന്നത്. അതിനാൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. റോഡിലെ അപകടാവസ്ഥ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ പലവട്ടം പെടുത്തിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്ന് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കൂത്താട്ടുകുളത്ത് ടാറിംഗ് നടത്തി 5 ദിവസത്തിനുള്ളിൽ MC റോഡ് തകർന്നു. കാലിക്കറ്റ് കവലയ്ക്ക് സമീപമാണ് ടാറിംഗ് തെന്നി നീങ്ങിയ നിലയിൽ കണ്ടത്. ടാറിംഗ് പ്രതലത്തിൽ ഉറയ്ക്കാത്ത നിലയിലാണ്. കൈകൊണ്ട് പൊളിച്ചെടുത്താൽ പോലും ഇളകിപ്പോരുന്ന സ്ഥിതിയിലാണ് ഈ ഭാഗത്തെ ടാറിംഗ്. ഇതിന് സമീപം മറ്റ് പലയിടത്തും മെറ്റൽ ഇളകിപ്പോകുന്ന സ്ഥിതിയുണ്ട്. PWD റോഡ് പരിപാലന വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴ പെയ്ത് റോഡിൽ നനവുള്ളപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയതാകാം കാരണമെന്നാണ് വിലയിരുത്തൽ. റോഡിന്റെ ഈ ഭാഗത്ത് വെച്ചാണ് തകരാറിലായ റോഡ് റോളർ ലോറിയിൽ കയറ്റിയത്. ഇതും ടാറിംഗ് തകരാൻ കാരണമായിട്ടുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. MC റോഡിൽ കുഴികൾ അടച്ചുള്ള അറ്റകുറ്റപ്പണി മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. റോഡ് കൂടുതൽ തകർന്ന ഭാഗം മാത്രം പൂർണ്ണമായും ടാറിംഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടത്തിയ ഭാഗത്താണ് ഇപ്പോൾ തകരാർ സംഭവിച്ചിരിക്കുന്നത്. MC റോഡിലെ കുഴിയടക്കലിൽ അപാകതയുണ്ടെന്നും പരാതിയുണ്ട്. നേര്യമംഗലത്ത് പഴയ പാലത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയാറിന് കുറുകെ പഴയ പാലത്തിന് സമാന്തരമായുള്ള പുതിയ പാലം ഒക്ടോബർ പകുതിയോടെ തുറക്കാനാണ് തീരുമാനം. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച 4 മീറ്റർ വീതിയുള്ള പഴയ ആർച്ച് പാലം നിലനിർത്തിയാണ് പുതിയത് തുറക്കുന്നത്. കേരളത്തിലെ ആദ്യ ബോസ്റ്റിംഗ് സ്റ്റീൽ ആർച്ച് അഥവാ വില്ല് പോലെ സ്റ്റീൽ റാഡുകളിൽ തീർത്ത പാലമാണ് നേര്യമംഗലത്ത് പൂർത്തീകരിക്കുന്നത്. 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും ഉള്ളതാണ് നിർമ്മിതി. പാലത്തിൽ 42 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളുണ്ട്. വാഹനങ്ങൾക്ക് പോകാൻ 8 മീറ്റർ വീതിയാണുള്ളത്.
രണ്ടരികിലും 1.5 മീറ്റർ

മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട്. പാലത്തിലെ റോഡ് ടാറിംഗ് തുടങ്ങി. അപ്രോച്ച് റോഡിന്റെ പണികൾ 4 ദിവസത്തിനകം തുടങ്ങും. വോക്ക് വേയും പൂർത്തീകരിക്കും. പെരുമ്പളം പാലത്തിൽ ടാറിംഗ് പുനരാരംഭിച്ചു. വിവിധ കാരണങ്ങളാൽ മാസങ്ങളായി നിലച്ചിരുന്ന ടാറിംഗ് ആണ് കരാറുകാരുടെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 7 പെരുമ്പളം മഴവിൽ പാലം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ശേഷമേ ടാറിംഗ് ഉണ്ടാവൂ എന്നും 1 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും തൊഴിലാളികളുടെ കുറവ്, ടാർവില വർധന, മഴ തുടങ്ങിയ കാരണങ്ങളാൽ മാസങ്ങളോളമാണ് പണി വൈകിയത്. പാലത്തിൽ ആദ്യഘട്ട ടാറിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം 2ാം ഘട്ട ടാറിംഗ് ഉണ്ടാകും. പാലത്തിൽ തെരുവ് വിളക്കൾ സ്ഥാപിക്കുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. കേബിളുകൾ വലിക്കൽ പൂർത്തിയായി. തൂണുകളും വിളക്കുകളും സ്ഥാപിക്കലാണ് ഇനി വേണ്ടത്. ഇവ രണ്ടും തെരുവ് വിളക്ക് സ്ഥാപിക്കലിന്റെ കരാറുകാർ എത്തിച്ചിട്ടുണ്ട്. പാലത്തിൽ വെളിച്ചമില്ലാത്തത് പെരുമ്പളം പാലം കാണാൻ വൈകുന്നേരങ്ങളിൽ എത്തുന്നവരെ വലയ്ക്കുന്നുണ്ട്. മഴവിൽ പാലത്തിൽ തെരുവ് വിളക്കുകളും തെളിയുന്നതോടെ ഇവിടം കൂടുതൽ ആകർഷകമാകുമെന്നാണ് പ്രതീക്ഷ. ഏഴിക്കര പഞ്ചായത്തിലെ പുനർനിർമ്മിക്കുന്ന ആമ്പത്തോട് പാലത്തിന്റെ ശിലാസ്ഥാപനം ഞായറാഴ്ച നടക്കും. 125 കുടുംബങ്ങൾ താമസിക്കുന്ന വടക്കേക്കരയിലേക്കുള്ള ഏക മാർഗമാണ് ആമ്പത്തോട് പാലം. പാലം പുനർനിർമ്മിക്കുവാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് തുക അനുവദിച്ചിരുന്നെങ്കിലും അത് മതിയാകാതെ വന്നതിനെ തുടർന്ന് കരാറുകാർ നിർമ്മാണം ഏറ്റെടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയത്. കുമ്പളം പനങ്ങാട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞ ഭാഗത്ത് ടാറിംഗ് നടത്തി. NH അതോറിറ്റിയാണ് ടാറിംഗ് നടത്തിയത്. കുരുക്കൊഴിവാക്കാനായി വാഹന ഗതാഗത തിരക്ക് കുറഞ്ഞ രാത്രി സമയം തെരഞ്ഞെടുത്ത് ഒരു ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരുന്നു ടാറിംഗ് നടത്തിയത്. കൊച്ചി ബൈപ്പാസ് റോഡിൽ ഉൾപ്പെടെ ചെറുതും വലുതുമായ പല പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകൾ ഇടിയുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതുമൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇത്തരം ജോലികൾ ആരംഭിച്ചത്. എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിച്ചു. യാത്രക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് നടപ്പായത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിലും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് ഉണ്ടാകും. ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ രാവിലെ 11 ശേഷവും തിരിച്ചുള്ള ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 2 ശേഷവുമാണ് ഒറ്റപ്പാലത്തെത്തുക. ഷൊർണൂർ ജംഗ്ഷൻ സ്പർശിക്കാതെ പോകുന്ന ട്രെയിനിന് തൃശൂർ കഴിഞ്ഞാൽ പാലക്കാടാണ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിലെ യാത്രക്കാർക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാകും ഈ സ്റ്റോപ്പ്. എറണാകുളത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിൽ വൈകുന്നേരത്തെ തിരക്കിന് പരിഹാരം വൈകുന്നതിൽ യാത്രക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചവിട്ടുപടിയിൽ തൂങ്ങിക്കിടന്ന് അപകടകരമായ സാഹചര്യത്തിലാണ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം ട്രെയിനുകൾ പുറപ്പെടുന്നത്. പ്ലാറ്റ്ഫോമിലെ തിരക്ക് നിയന്ത്രിക്കാൻ വൈകുന്നേരങ്ങളിൽ റെയിൽവേ പോലീസിനെ നിയോഗിച്ചിരുന്നു. പക്ഷേ അതൊന്നും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ജില്ലാ സെക്രട്ടറി ശ്രീജിത് കുമാർ ആരോപിച്ചു. തിരക്ക് മൂലം സ്ത്രീകളും വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ ട്രെയിനിൽ കയറിപ്പറ്റാനാവാതെ മടങ്ങിപ്പോകുന്നത് ഇവിടെ പതിവാണ്. ഉച്ചയ്ക്ക് പരശുരാം കടന്നുപോയാൽ 3 മണിക്കൂർ ഇടവേളയിലാണ് അടുത്ത സർവീസായ വേണാട് തൃപ്പൂണിത്തുറയിൽ എത്തുന്നത്. വാതിൽപ്പടി വരെ നിറഞ്ഞെത്തുന്ന വേണാടിൽ ഇരുവശത്തു നിന്നും യാത്രക്കാർ ഇടിച്ചു കയറുകയാണ്. ശ്വാസം പോലും കിട്ടാതെ തിങ്ങി നിറഞ്ഞ കോച്ചുകളിൽ നിന്ന് പിന്നീട് ഇറങ്ങാൻ പോലും കഴിയാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. വൈകുന്നേരം വേണാടിന് മുൻപ് കൊല്ലത്തേക്ക് ഒരു സർവീസ് വേണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലം. റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസാണ്. പരിപാടി തുടരുന്നു. ഫോർട്ട് കൊച്ചിയിലെ പ്രശസ്തമായ കോഡർ ഹൌസ് ഹോട്ടലിൽ വൻ തീപിടുത്തം നടന്നു. 1808 നിർമ്മിച്ച പൈതൃക കെട്ടിടമാണിത്. September 29 വൈകിട്ട് 7 തീപിടുത്തമുണ്ടായത്. ഹോട്ടലിന്റെ മുകളിലെ നിലയിലാണ് തീപിടിച്ചത്. പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു. മുകളിലെ നില ഏകദേശം പൂർണ്ണമായും കത്തിയ നിലയിലാണ്. കടലോര മേഖലയായതിനാൽ കാറ്റ് ശക്തമായതിനെ തുടർന്ന് സമീപത്തേക്കും തീ പടരുന്ന സാഹചര്യമായിരുന്നു. ഹോട്ടലിന്റെ മുന്നിലെ മരത്തിലേക്കും തീ പടർന്നു. രാത്രി 9:30 തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായെന്ന് അഗ്നിരക്ഷാസേന അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരികളടക്കം ഹോട്ടലിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടില്ല. നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ അഗ്നിരക്ഷാ സംവിധാനങ്ങളും തീ അണയ്ക്കാൻ രംഗത്ത് എത്തി. കൊച്ചി പോലീസ് കമ്മീഷണറുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് നാവികസേനയുടെ ദക്ഷിണ നാവിക കമാൻഡ് അടിയന്തരമായി അഗ്നിശമന സേനയെ രംഗത്തിറക്കിയത്. INS ദ്രോണാചാര്യ, INS വെണ്ടുരുത്തി, INS ഗരുഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ അഗ്നിശമന സേനാ യൂണിറ്റുകൾ തുടർന്ന് സ്ഥലത്തെത്തി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിശമന സേനയ്ക്കും പോലീസിനും കോസ്റ്റ് ഗാർഡിനുമൊപ്പം ചേർന്ന് നാവികസേനയും തീ അണയ്ക്കുന്നതിൽ പങ്കുവഹിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ടവർ റോഡിൽ വാസ്കോഡ ഗാമ സ്ക്വയറിനും ചൈനീസ് വലകൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന പുരാതന കെട്ടിടം ഇപ്പോൾ ഹോട്ടലാണ്. കൊച്ചിയുടെ ജൂത പാരമ്പര്യത്തിന്റെ ശേഷിപ്പ് കൂടിയാണ് കെട്ടിടം. കൊച്ചിയിലെ പ്രമുഖ ജൂത കുടുംബമായിരുന്ന കോഡർ കുടുംബത്തിന്റെ വാസസ്ഥലമായിരുന്നു ഈ ചുവന്ന ഇഷ്ടിക മാളിക. ഫോർട്ട് കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ഈ കെട്ടിടം. 3 നിലകളുള്ള കെട്ടിടത്തിന്റെ ചുവപ്പ് നിറവും വെളുത്ത ജനലുകളും വിശാലമായ തേക്ക് മരപ്പടികൾ, ഉയർന്ന മേൽക്കൂരകൾ എന്നിവ കെട്ടിടത്തിന്റെ പ്രത്യേകതയാണ്.
ചില ജനൽ ചില്ലുകൾ ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്നും ചരിത്ര വിവരണങ്ങളിലുണ്ട്.

തോപ്പുംപടി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥ വീഴ്ചയിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചു. ഗാന്ധിനഗർ പി എൻ ടി കോളനിയിലെ 77 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി തോപ്പുംപടിയിലെ രാമേശ്വരം വില്ലേജിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിലുണ്ടായ ക്രമക്കേടുകളെക്കുറിച്ചാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ നിരവധി അപാകതകളും ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അഴിമതി നിരോധന നിയമം 1988 സെക്ഷൻ 17A പ്രകാരമാണ് ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാരിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിൽ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 78 കുടുംബങ്ങൾ 2024 ജനുവരി 30 പുതിയ ഫ്ളാറ്റിൽ താമസം തുടങ്ങിയത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദുരിതം ആരംഭിച്ചു. പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് ടെക്നോളജി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റുകൾ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നത് കാരണം കിടന്നുറങ്ങാനോ പാചകം ചെയ്യാനോ കഴിയാത്ത സ്ഥിതിയാണ്. മേൽക്കൂരയും പുറം ഭിത്തികളും ചോർന്ന് വെള്ളം താഴേക്കിറങ്ങും. മുകളിലെ മുറികളിലെ ശുചിമുറികളിൽ നിന്നുള്ള മലിനജലം താഴെയുള്ള താമസക്കാരുടെ അടുക്കളയിലും കിടപ്പുമുറികളിലും വീഴുന്നുണ്ട്. വാട്ടർ ടാങ്കുകൾ പലതും വിള്ളൽ വീണ് അപകടാവസ്ഥയിലാണ്. ഫ്ളാറ്റ് താമസയോഗ്യമാക്കാൻ 27 കോടി രൂപയോളം വരുമെന്നാണ് IIT മദ്രാസിന്റെ വിദഗ്ധ സംഘം നടത്തിയ പഠനത്തിൽ പറയുന്നത്. അറ്റകുറ്റപ്പണി നടത്തിയാലും കെട്ടിടത്തിൽ താമസിക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ പുനരധിവാസ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പട്ടയത്തോടുകൂടിയ പുനരധിവാസം ആവശ്യപ്പെട്ട് അപ്പാർട്ട്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരവും നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ഫ്ളാറ്റ് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ കരാറുകാരനും ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരി തലയൂരാൻ ശ്രമിക്കുകയാണ്. രാജ്യത്ത് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടർ വില 1 ഒക്ടോബർ പ്രാബല്യത്തിൽ വന്ന വിധം 62 മുതൽ 65 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ 2828 രൂപയായി, കോഴിക്കോട്ട് 2860 രൂപ 50 പൈസയും തിരുവനന്തപുരത്ത് 2849 രൂപയുമാണ് വില. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില പരിഗണിച്ച് ഓരോ മാസവും 1ാം തീയതിയാണ് എണ്ണക്കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. വാണിജ്യ സിലിണ്ടർ വില വർധന ഹോട്ടൽ, റെസ്റ്റോറന്റ്, തട്ടുകട എന്നിവ നടത്തുന്നവർക്ക് തിരിച്ചടിയാണ്. അതേസമയം വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം സിലിണ്ടർ വില മാറ്റിയിട്ടില്ല. തിരുവനന്തപുരത്ത് 951 രൂപയാണ് വില, കൊച്ചിയിൽ 949 രൂപ, കോഴിക്കോട്ട് 950 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് നിരക്ക്. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ബാരലിന് ശരാശരി $100 തുടരുകയാണ്. ഇന്ത്യയിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ LPG സിലിണ്ടറിന് 300 രൂപ വീതം നഷ്ടം നേരിടുന്നു ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. September 29 ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ആസ്റ്റർ മെഡ്സിറ്റിയിലെ ആസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയക് സയൻസസിന്റെ നേതൃത്വത്തിൽ കയാക്കത്തോൺ സംഘടിപ്പിച്ചു. ഹൃദയ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആസ്റ്റർ മെഡ്സിറ്റി ബോഡ്ജെട്ടിയിൽ നടന്ന പരിപാടിയിൽ 200 പേർ പങ്കെടുത്തു. ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തക ധന്യ രവി ഹൃദയദിന സന്ദേശം നൽകുകയും കയാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഈ വർഷത്തെ ലോക ഹൃദയദിന ആശയമായ ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലോ വിത്ത് ദ ബീറ്റ് പ്രമേയത്തിലാണ് കയാക്കത്തോൺ സംഘടിപ്പിച്ചത്. ശാരീരികമായി സജീവമായിരിക്കേണ്ടതിന്റെയും ഹൃദ്രോഗങ്ങൾ തടയുന്നതിന് കൃത്യസമയത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം പരിപാടിയിലൂടെ നൽകി. ആസ്റ്റർ മെഡ്സിറ്റിയുടെ സാമൂഹിക ആരോഗ്യ പദ്ധതിയായ സ്പന്ദനത്തിന്റെ ഭാഗമായി സൌജന്യ ECG, BP, ഷുഗർ പരിശോധന എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെയും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ആസ്റ്റർ മെഡ്സിറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ ഷുഹൈബ് ഖാദർ, സീനിയർ കൺസൾട്ടന്റും അഡ്വാൻസ്ഡ് ഹാർട്ട് വാൽവ് സെന്റർ ആൻഡ് ഇന്റർവെൻഷണൽ കാർഡിയോളജി ഡയറക്ടറുമായ ഡോക്ടർ രാജീവ് സി എന്നിവർ സംസാരിച്ചു. സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മഹേഷ് മുരളീധർ പൈ ചുമതലയേറ്റു. ബാങ്കിംഗ് മേഖലയിൽ 3 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായാണ് കൊച്ചി സ്വദേശിയായ അദ്ദേഹം സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അമരത്തെത്തുന്നത്. കനറ ബാങ്ക് ചീഫ് ജനറൽ മാനേജറായിരുന്ന മഹേഷ് പൈ സ്ട്രാറ്റജി, ഗവേണൻസ്, ട്രഷറി, ഫോറെക്സ്, റീറ്റെയിൽ ബാങ്കിംഗ്, അഗ്രികൾച്ചർ, MSME, വായ്പ തുടങ്ങി ബാങ്കിംഗിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി മഹേഷ് മുരളീധർ പൈക്ക് 3 വർഷത്തേക്കാണ് നിയമനമെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ബാങ്ക് വ്യക്തമാക്കിയിരുന്നു. MDയും CEOയുമായിരുന്ന PR ശേഷാദ്രി വിരമിച്ചതിനെ തുടർന്നാണ് നിയമനം. അക്ഷരങ്ങളെ മനോഹരമായി വരച്ചുവെക്കുന്ന കാലിഗ്രാഫി എന്ന അക്ഷരകലയ്ക്ക് പിന്തുണയുമായി പൊൻതൂലിക എന്ന ആൽബം പുറത്തിറക്കി. ആശയങ്ങളെ അക്ഷരരൂപങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന മലയാളം കാലിഗ്രാഫിയെയും അതിന്റെ സാധ്യതകളെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആൽബം അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ചൈന, കൊറിയ തുടങ്ങിയ

രാജ്യങ്ങളിൽ ഏറെ പ്രശസ്തമായ കാലിഗ്രഫി കേരളത്തിൽ വേണ്ടത്ര പ്രചാരം ലഭിക്കാത്ത ഒരു കലാരൂപമാണ്. എന്നാൽ പുസ്തകങ്ങളുടെ തലക്കെട്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലയാള അക്ഷരരചനയെ ഒരു സ്വതന്ത്ര ദൃശ്യകലയായി ഉയർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രശസ്ത കാലിഗ്രാഫറാണ് നാരായണ ഭട്ടതിരി. പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിന്റെ സർഗാത്മക അന്വേഷണങ്ങൾ മലയാള അക്ഷരകലയ്ക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വലിയ അംഗീകാരങ്ങൾ നേടിത്തന്നു. സംഭാവനകൾക്കുള്ള അംഗീകാരമായി

കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ശ്രദ്ധേയമായി തുടരുകയാണ്. ഈ കൊല്ലത്തെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒക്ടോബർ 2 കൊച്ചി രാജേന്ദ്ര മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത ചടങ്ങിൽ ജെയിൻ സർവകലാശാല ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് ആൽബം പുറത്തിറക്കും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പരിശുദ്ധ ബാവയുടെ 341-ാമത് ഓർമ്മ പെരുന്നാളിന്റെ പ്രധാന പെരുന്നാൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കുന്നു. ഈ ദിവസങ്ങൾ കോതമംഗലം ഫെസ്റ്റിവൽ ഏരിയയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിലെ നേർച്ച സദ്യയ്ക്കുള്ള ഉൽപ്പന്നം ശേഖരിച്ചുള്ള കലവറ നിരക്കിൽ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. പെരുന്നാൾ പ്രമാണിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് KSRTC സ്വകാര്യ ബസുകളും സ്പെഷ്യൽ സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂത്തോട്ട മേഖലയിൽ സ്വകാര്യ ബസുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രത്യേക പരിശോധന നടത്തി. വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 46 സ്വകാര്യ ബസുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 80,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. എറണാകുളം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ 4 സ്കോഡുകളായാണ് പരിശോധന നടത്തിയത്. തൃപ്പൂണിത്തുറ പൂത്തോട്ടം തുടങ്ങിയ പ്രധാന മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. സ്വകാര്യ ബസുകൾ അമിത വേഗത്തിൽ സർവീസ് നടത്തുന്നതായും മറ്റ് ബസുകളുമായി മത്സരയോട്ടം നടത്തുന്നതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ, നികുതി അടയ്ക്കാതെ സർവീസ് നടത്തൽ, സാധുവായ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തൽ തുടങ്ങിയ ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയുണ്ടായി. മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കുക, കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ജീവനക്കാരെ ഉപയോഗിക്കുക, ആവശ്യമായ പോലീസ് ക്ലിയറൻസ് ഇല്ലാത്ത ജീവനക്കാരെ നിയോഗിക്കുക തുടങ്ങിയ ക്രമക്കേടുകളും പരിശോധനയിൽ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കി. അമിത വേഗവും മത്സരയോട്ടവും നിയന്ത്രിക്കുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും. സ്വകാര്യ ബസുകളുടെ സർവീസ് സംബന്ധിച്ച് ലഭിക്കുന്ന പരാതികൾ ഗൌരവമായി പരിശോധിക്കുമെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും നിയമാനുസൃത രേഖകളില്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സർവീസ് നടത്തുന്ന ബസുകൾക്കെതിരെ പരിശോധനയും നടപടികളും ഉണ്ടാകുമെന്നും എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO ബിജു ഐസക് അറിയിച്ചു. പൂജ ദീപാവലി അവധിയോടനുബന്ധിച്ച് കേരള RTC ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും സ്പെഷ്യൽ സർവീസുകൾ നടത്തും. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാവുക. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, നിലമ്പൂർ, പൊന്നാനി, ചങ്ങനാശ്ശേരി, പാലാ, ആലപ്പുഴ, കൊല്ലം, പുനലൂർ, കൊട്ടാരക്കര, ചേർത്തല, ഹരിപ്പാട്, കോട്ടയം, അടൂർ, തിരുവനന്തപുരം, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലേക്കും മൈസൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുമാണ് പ്രത്യേക സർവീസുകൾ. ചില ബസുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സർവീസ് നടത്തുകയെന്നും യാത്രക്കാരുടെ തിരക്കനുസരിച്ച് കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഈ വർഷം ഇതുവരെ ജില്ലയിൽ 22,460 പേർക്ക് നായകടി ഏറ്റു എന്ന് കണക്കുകൾ. പേവിഷബാധ മൂലം 1 മരണം റിപ്പോർട്ട് ചെയ്തു. കടിയേറ്റവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 4-ാം സ്ഥാനത്താണ് എറണാകുളം ജില്ല. തെരുവുനായ് നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച പല പദ്ധതികളും വേണ്ടത്ര ഫലം കണ്ടില്ല. ABC കേന്ദ്രങ്ങളും അഭയകേന്ദ്രങ്ങളും ഒരുക്കുന്നതിൽ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ടു പോകാനായിട്ടില്ല. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളടക്കം തെരുവ് നായ്ക്കൾ പെരുകാൻ കാരണമാകുന്നു എന്നാണ് വിമർശനം. ജില്ലയിൽ തെരുവുനായ് ശല്യം രൂക്ഷമായ 14 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ. പ്രാദേശിക സമിതികൾ രൂപവൽക്കരിച്ച മൈക്രോ പ്ലാനുകൾ വഴി തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു. വളർത്തുമൃഗങ്ങളുടെ വാക്സിനേഷൻ യഥാസമയം നടക്കുന്നെന്ന് ഉറപ്പാക്കാനും ലൈസൻസ് ഇല്ലാത്ത മൃഗങ്ങളുടെ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന്റേതടക്കം പല നടപടികളും പാതിവഴിയിലാണ്. വാക്സിനേഷൻ നടപടികളും പലപ്പോഴും താളം തെറ്റുന്ന അവസ്ഥയാണ്.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ജീവരചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: സുനോ അഫ്സാന ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കി കഹാനി. പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുനോ അഫ്സാന ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കി കഹാനി എന്ന പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ ടാക്കൂർ കാ കുവ. ജാതി വിവേചനം എന്ന കാരണം കൊണ്ട് ശുദ്ധമായ കുടിവെള്ളം പോലും ആളുകൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു ലോകം. അവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കഥയുടെ കാതൽ. കേൾക്കാം മുൻഷി പ്രേംചന്ദ് എഴുതിയ കഥ ടാക്കൂർ കാ കുവ.
2: സ്വർഗീയ പ്രേംചന്ദ് ജി ഹിന്ദി സാഹിത്യക്കെ മഹാന്തം കഥാകാർ ഉപന്യാസകാർ ഓർ നിബന്ധകാരോ മേ സേ ഏക് തേ. പ്രേംചന്ദ് ജി കാ മൂൽ നാം ധൻപത് റായ് ശ്രീവാസ്തവ് താ ഓർ ഉൻക ജന്മ 31 ജുലൈ 1880 കോ ലംഹി വാരാണസി മേ ഹുവാ താ. उन्होंने ग्रामीण जीवन, गरीबी, सामाजिक विषमता और जातिगत भेदभाव का मार्मिक चित्रण किया. उनकी यथार्थवादी रचनाओं के कारण उन्हें उपन्यास सम्राट कहा जाता है. उनकी प्रसिद्ध कृतियों में गोदान, गबन, निर्मला और मानसरोवर प्रमुख है. आज हम प्रेमचंद जी द्वारा रचित प्रसिद्ध कहानी ठाकुर का कुआ सुनेंगे. ठाकुर का कुआ. जोकू ने लोटा मुंह से लगाया तो पानी में सख्त बदबू आई. गंगी से बोला,
3: यह कैसा पानी है.

0: और कई क्षण तक पानी में हिलकोरे की आवाजें सुनाई देती रही।
1: ठाकुर, कौन है, कौन है?
0: पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूद कर भागी जा रही थी। घर पहुंचकर देखा कि जो को लोटा मुंह से लगाए वही मैला गंदा पानी पी रहा है।
1: धन्यवाद।
2: सुनो अफसाना, जिंदगी के कच्चे रंगों की पक्की कहानी എന്ന പരിപാടിയിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ മുൻഷി പ്രേംചന്ദിന്റെ ഠാക്കൂർ കാ കുവ, അവതരണം അനഘ രാമചന്ദ്രൻ.
3: സുനോ അഫ്സാന, ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കി കഹാനി. പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടു. നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആരോഹി

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാധകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വരിശകൾ, അലങ്കാരങ്ങൾ എന്നിവ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല പല രാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളായ ഗീതങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. 5 ഗീതം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കുന്നത് സാവേരി രാഗത്തിലുള്ള ഗീതം. 15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗളയിൽ ജന്യമാണ് സാവേരി. സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം എന്നിവയാണ് ആരോഹണത്തിൽ. അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും വരുന്നുണ്ട്. ഷഡ്ജം, കാക്കളനിഷാദം, ശുദ്ധദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, അന്തരഗാന്ധാരം, ശുദ്ധ ഋഷഭം. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും വരുന്നതുകൊണ്ട് ഔഡവ സമ്പൂർണ രാഗമായിട്ടാണ് സാവേരിയെ പറയപ്പെടുന്നത്. സാവേരി ഗീതത്തില് സാവേരി രാഗത്തിന് മധ്യമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നാണ് അതിന്റെ മധ്യമം നീട്ടി ദീർഘമായ മധ്യമം പാടുന്നത്. പിന്നെ സാവേരി എന്ന പേര് വരാൻ കാരണം സായോട് വളരെ ചേർന്ന് നിൽക്കുന്ന രീയാണ്, ഋഷഭമാണ്. സാ തന്നെ രീ എന്ന അർത്ഥം വരത്തക്ക രീതിയിലാണ് സാവേരി എന്ന പേര് ഈ രാഗത്തിന് വന്നിരിക്കുന്നത്. സാവേരി ഗീതത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്നാമെറിൽ, ആഗി ജോയ്, പല്ലവി

ഉള്ള പരിചയപ്പെടുത്തലുകൾ മാത്രമാണ് ഗീതം എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ രാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ എന്നിവ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ചത് സാവേരി രാഗം. സാവേരി രാഗത്തിലെ ഗീതമാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ മൻഹ ഹർഷൽ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ളത് KPM ഹോമിയോപ്പത്തിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജൽ അബു KP ആണ്. വെൽക്കം ഡോക്ടർ.
1: താങ്ക് യു.
0: അപ്പൊ ഡോക്ടർ, ഈ അലർജി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തുമ്മലാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ അലർജി പേഷ്യൻസിന് ഇത്ര അധികം തുമ്മൽ വരാനുള്ള കാരണം?
1: ആക്ച്വലി അലർജി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം ഹാംലെസ് ആയിട്ടുള്ള ഒരു സംഗതികൾക്ക്, ഹാംഫുൾ അല്ല, ഹാംലെസ് ആയിട്ടുള്ള ഒരു സംഗതികൾക്ക് ഇത്രയോ ലക്ഷക്കണക്കിന് മടങ്ങ് അധികമായിട്ട് ശരീരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു പൊടിയൊക്കെ, ഉദാഹരണത്തിന് പൊടിയൊക്കെ നമ്മളെ ശരീരത്തിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ പൊടിയിനെ നമ്മൾ സാധാരണഗതിയിൽ ഒരാൾക്ക് വളരെ ചെറിയ അളവിലുള്ള പൊടിയൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല, അത് ബോഡിയെ പിന്നെ അഡാപ്റ്റ് ചെയ്യും. പക്ഷെ അലർജി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊടി ഉള്ളിൽ പോയിട്ട് നമ്മൾ അതിന് അലർജിക് റെസ്പോൺസ് സാധാരണ ഒരാളെക്കാളും ലക്ഷക്കണക്കിന് മടങ്ങ് അധികമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് ശരീരം പിന്നെ അമിതമായിട്ട് ഇതിനെ തുമ്മലും, അതേപോലെ തുമ്മല് മാത്രമല്ല ചിലപ്പോൾ ഇത് ചൊറിച്ചിലാവാം, കണ്ണ് ചൊറിച്ചിലാവാം, ചില ആൾക്കാർക്ക് തുമ്മലാവാം, ചില ആൾക്കാർക്ക് ചുമയാവാം, പല രീതിയിൽ ഇതിന് ശരീരം പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ അമിതമായ പ്രതികരണത്തിനെയാണ് ശരിക്കും നമ്മൾ അലർജി എന്ന് വിളിക്കുന്നത്.
0: ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ അലർജി രോഗികൾക്ക് കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ?
1: വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളായാലും വലിയവരായാലും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എസ്പെഷ്യലി അലർജി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെള്ളം നല്ലോണം കുടിക്കുന്നത് കൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഹിസ്റ്റമിൻ റിലീസ് കൊണ്ടാണല്ലോ നമ്മുടെ അലർജി ഉണ്ടാവുന്നത്. ഈ ഹിസ്റ്റമിൻ റിലീസിനെ തടയാൻ അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാൻ ധാരാളം വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് ഉപയോഗമുള്ള ഒരു സംഗതിയാണ്. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മുടെ അലർജൻസ്, നമ്മുടെ പൊടിയൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, പൊടിയൊക്കെ ഉണ്ടായിച്ചോ അല്ലെങ്കിൽ അതേപോലെ പല അലർജൻസ് കൊണ്ടാണല്ലോ നമുക്ക് അലർജി വരുന്നത്. ഇവരെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യാനും ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അപ്പൊ ഇതിനടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ, നമ്മൾ പിന്നെ അലർജി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ മ്യൂക്കസിന്റെ, കഫത്തിന്റെ ഉൽപ്പാദനം നടക്കും. ഈ കഫമൊക്കെ തിന്നായിട്ട് പിന്നെ കട്ടിയൊക്കെ കുറഞ്ഞിട്ട് എളുപ്പത്തിൽ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിക്കുന്നത് ഒരു വലിയ ഉപകാരമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കേണ്ട അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോഡി വെയ്റ്റിന്റെ 25 kg 1 L എന്ന അനുപാതത്തിൽ കൃത്യമായി വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്തരം രോഗികൾക്ക് അലർജി ഒരു പരിധിവരെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും.
0: ഇയർബഡ്സ് റിമൂവ് ചെയ്യാൻ ഇപ്പോൾ മാർക്കറ്റിൽ കുറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇയർബഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരായാലും ഒട്ടും കുറവല്ല. അപ്പൊ ഇത് രണ്ടും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ?
1: തീർച്ചയായിട്ടും അതെ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ചോദ്യം തന്നെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇയർ വാക്സ് ഒരിക്കലും നമ്മൾ മെക്കാനിക്കൽ തിങ് വെച്ച് ഉപയോഗിച്ച് റിമൂവ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മുടെ ഇയറിന്റെ ഉള്ളിൽ, നമ്മുടെ ചെവിന്റെ ഉള്ളിൽ, നമ്മുടെ കനാലിൽ പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്ന മുറക്ക് പഴയ കോശങ്ങൾ, ഡെഡ് സെൽസ് റിമൂവ് ആയി പോകുന്നുണ്ട്. ഇത് ശരിക്കും ഒരു കൺവെയർ ബെൽറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സും ഈ വാക്സും എല്ലാം നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരും. അത് പുറത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതുള്ളൂ. ഒരിക്കലും അത് എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഉള്ളിലേക്ക് വെച്ച് തോണ്ടിയെടുക്കാൻ പാടില്ല. അത് മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാക്കും. അത് ലേറ്റർ ഓൺ നമ്മൾ കേൾവി തന്നെ ഇല്ലാണ്ടാക്കാനും അടിക്കടി ഇൻഫെക്ഷൻസ് വരാനുള്ളൊക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മൾ ഇയർബഡ്സിന്റെ ആണ്, നമ്മൾ ഈ പുറത്തേക്ക് വരുന്ന ഇയർ വാക്സിനെ നമ്മൾ ഇയർബഡ്സ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതോടുകൂടി ഇത് ഉള്ളിലേക്ക്

0: ഉള്ളിലേക്ക് അടഞ്ഞിട്ട് നമ്മുടെ പാടയുടെ മുകളിൽ ഇതിങ്ങനെ അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ ഇതെന്താവും, അതിൽ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് ഹാർഡായിട്ട് നിൽക്കും. അപ്പോൾ ഒരിക്കലും ഇത് പുറത്തേക്ക് വരൂല്ല. അതിൻ്റെ ഉള്ളിൽ കേൾവിക്ക് തകരാറുണ്ടാവാനും അതിനുള്ളിൽ മിഡ്ലിയർ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും പിന്നെ നീർക്കെട്ട് വരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്.
1: അതുപോലെ തന്നെ ഈ നാസൽ സ്പ്രേ നമ്മൾ ഡെയിലി യൂസ് ആക്കുന്നത് സേഫ് ആണോ?
0: നേസൽ സ്പ്രേ ഒരുപാട് തരമുണ്ട്. അതിൽ നേസൽ ഡീകൺജസ്റ്റന്റ് സ്പ്രേസ് ആണെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ, പിന്നെ ഒരു 3 മാസത്തിനപ്പുറത്തേക്കൊന്നും റെക്കമെൻഡ് അല്ല. പ്രത്യേകിച്ച് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ നേസൽ ഡീകൺജസ്റ്റന്റ് സ്പ്രേ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ചുരുങ്ങും. ആ ചുരുങ്ങിയിട്ട് നോർമലി തൽക്കാലത്തേക്ക് അതൊന്ന് റിലാക്സ് ആയിട്ട് വിൻഡോസ് ഓപ്പൺ ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി അത് ഓൾഡ് പൊസിഷനിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നല്ല കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ റീബോണ്ട് കൺജഷൻ എന്ന് പറയാം. ഇത് എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ നോസ് ബ്ലോക്ക് പിന്നെ ഈ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതോടുകൂടി സ്ഥിരം വരാൻ തുടങ്ങും. അതായത് സ്ഥിരമായിട്ട് നേസൽ കൺജസ്റ്റന്റ് സ്പ്രേസ് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നോസ് ബ്ലോക്ക് മാറുകയല്ല ചെയ്യുന്നത്, ഈ നോസ് ബ്ലോക്ക് വീണ്ടും വീണ്ടും വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിലും ക്ലാസ്സിലൊക്കെ ആയാലും ഇയർഫോൺസ് ഒക്കെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഭയങ്കര കോമൺ ആണ്. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവോ?
0: തീർച്ചയായിട്ടും അതെ. ഇന്നത്തെ ഏജ് ഗ്രൂപ്പിന്, ഈ ഏജ് ഗ്രൂപ്പിന് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് നമ്മൾ അധിക കുട്ടികളും ശ്രദ്ധിക്കാറില്ല. അത് നമ്മുടെ ഇയർബഡ്സ് ഒക്കെ മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള ബാക്ടീരിയാസ്, ഫംഗസ്, അതേപോലെ ജേംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ആവാനും ഈ ഇയർ ഇൻഫെക്ഷൻസ് വരെ അങ്ങോട്ടും പിന്നെ സ്പ്രെഡായി വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് റെക്കമെൻഡ് അല്ല. അങ്ങനെ ഒരു ഇയർഫോൺ തന്നെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന റെക്കമെൻഡ് അല്ല. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇയർബഡ്സ് ഒന്നും ആരും ക്ലീൻ ചെയ്യൽ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. പക്ഷെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. റെഗുലറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. റെഗുലറായിട്ട് ഫ്രീക്വന്റ് ഇന്റർവെല്ല് ഇയർബഡ്സ് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ അത്യാവശ്യമായിരിക്കും.
1: ഈ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണാറുണ്ട് നമ്മള്. അപ്പൊ ഇതിനു വേണ്ടിട്ട് നമ്മൾ എന്ത് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ആണ് ചെയ്യേണ്ടത്?
0: വളരെ നല്ല ചോദ്യമാണ്. ആർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. പലരും ഇതിൽ പല വിഡിത്തരങ്ങളും ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ മൂക്കിന്ന് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് ഈസിലി ബ്രേക്കബിൾ ആയിട്ടുള്ള കുറച്ച് ഞരമ്പുകളുണ്ട് ഇവിടെ. അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ ജലദോഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹീറ്റ് ഉണ്ടായാലോ, അങ്ങനെ മെനി റീസൺസ്. അതുകൊണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരാം. അതൊരു സീരിയസ് ഇഷ്യൂ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കിടത്താറുണ്ട്. കുട്ടികളെ കിടത്താൻ പാടില്ല, ഇരിക്കുകയാണ് വേണ്ടത്. അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് കുറച്ച് മുഖം ഇങ്ങനെ മുന്നോട്ട് ലീൻ ചെയ്തിട്ട് മൂക്ക് ഇങ്ങനെ അമർത്തി പിടിച്ച് വായി കൂടെ ശ്വാസം എടുക്കാൻ പിന്നെ ശ്രമിക്കണം. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കരുത്. പിന്നെ അടുത്ത് എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് ബ്ലഡ് ഒന്നും സോളോ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇങ്ങനത്തെ കുട്ടികളിൽ ഇതിങ്ങനെ അടിക്കടി വരികയും അതേപോലെ 20 മിനിറ്റ്സിൽ നമ്മൾ കൂടുതൽ ഇതിങ്ങനെ പൊത്തി പിടിച്ചൊരു 20 മിനിറ്റിൽ കൂടുതൽ ഇത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമുള്ള കാര്യമുള്ളൂ. അല്ലാഞ്ഞാൽ ഇതൊരു പ്രത്യേക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത്തരം ഫസ്റ്റ് എയ്ഡുകൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും.
1: ഡോക്ടർ, അപ്പൊ ഈ ചില കുട്ടികളൊക്കെ ഉറങ്ങുന്ന പൊസിഷൻ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും, വായൊക്കെ തുറന്ന് തലയൊക്കെ ബാക്കോട്ട് വലിച്ചു പിടിച്ച്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്തായിരിക്കും?
0: വളരെയധികം കുട്ടികളിൽ ഇപ്പം സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണത്. അത് അധികം ആൾക്കാരും അധിക പാരന്റ്സും ഇത് ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് ഉറങ്ങുമ്പോഴാണല്ലോ ഉണ്ടാവുന്നത്. എല്ലാവരും നേരത്തെ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കാതെ പോവുകയും ഇൻ ഫ്യൂച്ചർ ഇത് കുട്ടികളിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതും കാണാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ നോസ് ബ്ലോക്ക് തന്നെയാണ്, മൂക്കടപ്പ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവാം. മോസ്റ്റ്ലി ഇതിപ്പോ കണ്ടുവരപ്പെടുന്ന റീസൺസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഡിനോയിഡ് സ്വെല്ലിംഗ് ആണ്, പിന്നെ ടോൺസിലാണ്, പിന്നെ എന്തെങ്കിലും മൂക്കിലെ ദശന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പോളിപ്സ്, അതേപോലെ എന്തെങ്കിലും പാലത്തിന്റെ വളവ്, അലർജി, റിക്കറന്റ് ഇൻഫെക്ഷൻസ്, ഇങ്ങനെ എൻ നമ്പർ ഓഫ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടികൾ മൂക്കടഞ്ഞിട്ട് വായ തുറന്ന് ഉറങ്ങിയിട്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് വരുന്നത്.
1: അപ്പോ പണ്ടത്തെ അപേക്ഷ ഇപ്പത്തെ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ?
0: തീർച്ചയായിട്ടും അതെ. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പ് റീകറന്റ് ഇൻഫെക്ഷൻസ്, കുട്ടികൾ ഇടക്കിടക്ക് പനി, ചുമ, കഫക്കെട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ കുറച്ച് കാരണങ്ങളും ഉണ്ട്. ഇതുകൊണ്ടാണ് ഇത്തരം കുട്ടികൾക്ക് അഡിനോയിഡ്സ് ഒക്കെ വലുതാവുന്നതും അതേപോലെ കുട്ടികൾ വായ തുറന്നുറങ്ങുന്നതും ഇത്തരം ഡിഫറെന്റ് പൊസിഷൻസ് ഇവർ കിടക്കാൻ വേണ്ടി ഇവർ നിർബന്ധിതരാവുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അഡിനോയിഡ് ഒക്കെ സ്വെൽഡായി കഴിഞ്ഞാൽ, നല്ലോണം വീങ്ങിക്കഴിഞ്ഞാൽ മൂക്കടപ്പുണ്ടാവും, വായിക്കൂടെ തന്നെ ശ്വാസം ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്, പിന്നെ ഇവർക്ക് ബെറ്റർ പൊസിഷൻ, ശ്വാസം കിട്ടാണ്ടാവുമ്പോൾ ഇവർ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ബെറ്റർ പൊസിഷൻ തേടുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പല സൈസിലും വളഞ്ഞ് തിരിഞ്ഞൊക്കെ കിടക്കുന്നത്. ഇപ്പം വേറെ ആരെങ്കിലും കൂടെ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ മേലോട്ടൊക്കെ തല വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞ്

0: ഞ്ഞിട്ടൊക്കെ ആയിരിക്കും പല കുട്ടികളും കിടക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇവര് ശ്വാസം കിട്ടാനുള്ള ബെറ്റർ പൊസിഷൻസ് ഇവർ തേടുന്നതുകൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത്.
1: അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട്?
0: ആക്ച്വലി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഡോക്ടർമാരെക്കാളും ഇതിന് കൂടുതൽ ആൾക്കാർ വിചാരിക്കേണ്ടത് ഇതിന്റെ പാരന്റ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ആൾക്കാർ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇതിനെ ടൈംലി ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. കുട്ടികൾ പിന്നെ ഇങ്ങനെയൊക്കെ വന്നാടുന്ന പിന്നെ ഫേഷ്യൽ ചേഞ്ചസ്, അതായത് ഇപ്പൊ നോസ് ബ്ലോക്ക് ഉണ്ടായി, വായ തുറന്നു തുടങ്ങി, കുറെ കാലം കൊണ്ട് മൂക്ക് പിന്നെ മുഖമൊക്കെ നല്ലോണം നീണ്ടു വന്ന് പൊല്ല കുന്തി, ഇങ്ങനെയാണ് കുട്ടികൾ വരാറ്. അത് കുറെ ലേറ്റ് ആയിട്ടാണ് നമ്മളെടുത്ത് വരുന്നത് അധികം കുട്ടികളും. അപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഓർത്തോ ട്രീറ്റ്മെന്റ് പല്ലൊക്കെ കെട്ടി പിന്നെ ശരിയാക്കി എടുക്കണം. അപ്പം ഇത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നേരത്തെ എന്ന് പറയുമ്പോൾ എത്ര നേരത്തെ എന്നുള്ളതായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. 1 ഇയർ, ഒരു വയസ്സുള്ള കൊച്ചിന് 80% അഡിനോയിഡ് സ്വെല്ലിംഗുമായിട്ട് എക്സ്റേ എടുത്തിട്ട് വന്ന കേസസ് ഉണ്ട്. അപ്പം നമ്മൾ ആ പ്രായത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 80% ഓഫ് ദ അഡിനോയിഡ് സ്വെല്ലിംഗ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം റിക്കറന്റ് ഇൻഫെക്ഷൻസ് ആണ്. ഈ റിക്കറന്റ് ഇൻഫെക്ഷൻസിനെ ക്ലിയർ ചെയ്തെടുക്കാതെ, അതേപോലെ 20% അലർജി കൊണ്ടുമാണ്, ഇത് രണ്ടും ക്ലിയർ ചെയ്തെടുക്കാതെ നമ്മൾ ഇത്തരം നോസ് ബ്ലോക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ഇത്തരം സ്ലീപ്പിംഗ് പൊസിഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പനിയും ചുമ കഫക്കെട്ടൊക്കെ വരുന്നുണ്ടോ, കുട്ടികൾക്ക് സ്ഥിരമായിട്ട് അലർജി ഉണ്ടോ, ഇത് എത്രയും നേരത്തെ ഏറ്റവും നേരത്തെ ഏജിൽ തന്നെ കണ്ടെത്തി പരിഹരിച്ച് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് വരാതെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം.
1: അപ്പൊ ഡോക്ടറെ, ഈ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ചെവി വേദനയും അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും അതെ. നമ്മുടെ അഡിനോയിഡ്സിന്റെ ആണെങ്കിലും നമ്മൾ നേരത്തെ കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞത്. അപ്പൊ അഡിനോയിഡ് ഗ്രന്ഥിയുടെ അടുത്തുനിന്ന് നമ്മുടെ ചെവിയിലേക്കൊരു കുഴൽ തുറക്കുന്നുണ്ട്. അതായത് ഈ കുഴലിന്റെ യൂസ്റ്റീഷ്യൻ ട്യൂബ് എന്ന ട്യൂബുണ്ട്, അത് നമ്മൾ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അഡിനോയിഡ് വലുതാവുകയോ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ ഈ കുഴലിലേക്ക് കൂടെ നേരെ ചെവിയിലേക്ക് എത്തും. അത് ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ഇയർ എഫിഷ്യൻസ് ഉണ്ടാക്കും, നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് ഉണ്ടാക്കും. ഈ നീർക്കെട്ട് നമ്മുടെ പാടയുടെ ചുറ്റും ഉണ്ടാകും. പാടയുടെ ചുറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻഫെക്ഷൻ ആവും, പിന്നെ വേദന ഉണ്ടാക്കും, പിന്നെ പഴുപ്പ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാടയുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് ശബ്ദം കേൾക്കുന്നതിന് കുറവുണ്ടാവും, അതായത് കേൾവി കുറയും. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങൾ കൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അപ്പൊ ഇത് കൊണ്ട് കുട്ടികളുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറുന്നു ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്?
0: തീർച്ചയായിട്ടും അതെ. ഇതുകൊണ്ട് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൂക്കടച്ച് വായ തുറന്ന് ഉറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പല്ലൊക്കെ ഉന്തി വരും, അതേപോലെ നമ്മൾ ജോയുടെ ലോവർ തേർഡ് ഇങ്ങനെ നീണ്ടു വരും, അത് നമ്മൾ അതിന് ലോങ് ഫേസ് സിൻഡ്രോം എന്നൊക്കെ വിളിക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ നീണ്ടു വരിക, ഇത് പൊങ്ങി വരിക, അതേപോലെ ഉള്ളിലുള്ള പല്ലൊക്കെ ഓവർ ക്രൗഡഡ് ആയിട്ട് നിൽക്കും. അതായത് ഇങ്ങനെ നേരെ വെച്ച് പല്ല് വരുന്നതിന് പകരം ഈ നേരെ തെറ്റിയിട്ട് ഇങ്ങനെ കൂടി കൂടി കൂടി നിൽക്കുന്ന പല്ല് വരും. അതായത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ശരിക്കും മുഖം ഇങ്ങനെ നിൽക്കേണ്ടത്, അത് ഇങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞാൽ അത്രയും സ്പേസ് അവിടെ കുറഞ്ഞു. ഈ സ്പേസ് കുറവുള്ള സ്ഥലത്ത് ഓവർ ക്രൗഡിങ് ഓഫ് ടൂത്ത് വരും, അതേപോലെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിയിട്ട് ഈ കുട്ടി വേറൊരാളായിട്ട് വരാറുണ്ട്. അത് ചികിത്സിക്കാണ്ട് ഒരുപാട് വർഷങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ഇവർ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തുക, അത് ചികിത്സിക്കുക. അഡിനോയിഡിന്റെ സ്വെല്ലിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുക, അല്ലെങ്കിൽ ടോൺസിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്ത് കാരണം മൂക്കടപ്പിനുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടികൾക്ക് ഇത്തരം ഷേപ്പ് മാറുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ.
1: ഒരു കോമൺ മാൻ്റെ 40% വരുമാനവും ഇപ്പൊ ഹോസ്പിറ്റലിലാണ് അവർ ചെലവാക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇപ്പൊ ഒരുപാട് കണ്ടുവരുന്നതാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഒക്കെ, ഇടയ്ക്കിടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ?
0: ഇത് ഇന്നത്തെ കാലത്തെ ഒരു കോമൺ പ്രോബ്ലം ആണ്. ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ഇല്ലായ്മയാണ്, കുട്ടികളുടെ പ്രതിരോധ ശേഷി കുറയുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ കുട്ടികളുടെ അലർജി ഒക്കെ കൂടുന്നതാണ്. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബാലൻസ്ഡ് ഡയറ്റ് അല്ലാതെ ഇവര് പിന്നെ ന്യൂട്രീഷ്യൻസ് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ കൂട്ടനെ ഹോസ്പിറ്റലിലേക്ക് പോകും. നമ്മൾ പാന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നീന്ന് ഹോസ്പിറ്റലായിരിക്കും പറയുന്നത്. അത്രയും വേഗത്തിൽ നമ്മൾ ഇടപെടുന്നതുകൊണ്ട് പനി ഒരിക്കലും ഒരു ഡിസീസ് അല്ലല്ലോ തുടക്കത്തിൽ. അതൊരു ഒരു നമ്മുടെ വൈറസ് ബാക്ടീരിയ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുത്ത് ശീലമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിങ്ങനെ ഇമ്മ്യൂണിറ്റി ഓരോ സ്റ്റെപ്പും താഴ്ന്നു വരും. അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഈ കൊച്ചിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഓരോ ഇൻഫെക്ഷൻസ് വരുമ്പോഴും താഴ്ന്നു താഴ്ന്നു വരും. ഇപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് പനി വരാനുള്ള ഒരു കാരണമാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ അലർജിക് ആയതുകൊണ്ടും ഈ ഫ്രീക്വന്റ് ആയിട്ട് അലർജി വരുന്നതുകൊണ്ടും ഇത്തരത്തിൽ റിക്കറന്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ സിനാരിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനാണെങ്കിൽ മീൻ മാത്രം അല്ലെങ്കിൽ ഇറച്ചി ആണെങ്കിൽ ഇറച്ചി മാത്രം ഇങ്ങനെയല്ല. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ് നമ്മൾ മലയാളത്തിൽ

0: സമീകൃത ആഹാരം എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണക്രമം നമ്മൾ ചെറുപ്പത്തിലേ കുട്ടികളെ ശീലിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
1: അതേപോലെ ഡോക്ടറെ, ഒരുപാട് കാലം അലർജി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആസ്മ ആവും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്, അത് ശരിയാണോ?
0: തീർച്ചയായിട്ടും അതെ. നമ്മുടെ അലർജി രോഗികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അലർജി ശരിക്കും ഒരു മുന്നറിയിപ്പാണ്. ആസ്തമ വരാതെ തടയണം എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ്. ഈ അലർജി സ്ഥിരമായിട്ട് കുറേ കാലം നീണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ അതിന്റെ നീർക്കെട്ട് വന്നിട്ട് അതിൽ നിന്ന് മ്യൂക്കസ് പ്രൊഡക്ഷൻ വന്ന് പിന്നെ അത് ആസ്തമയിലേക്ക് വഴിവെക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തൊരു 40 കോടിയോളം അലർജി രോഗികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരു പരിധിവരെ ആൾക്കാർ പിന്നെ ആസ്തമയിലേക്ക് നടന്ന് കയറുന്നവരാണ്. അതുകൊണ്ട് തന്നെ അൺട്രീറ്റഡ് അലർജി ഈസ് ഓൾവേസ് ലീഡ്സ് ടു ആസ്തമ. അത് ആസ്തമയിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് അലർജിക്ക് നേരത്തെ തന്നെ ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത് തടയാനുള്ള മാർഗം.
1: അപ്പൊ ഈ മൂക്കെടുപ്പ് കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്ന ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ഈ സൈനസൈറ്റിസും മൂക്കെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും അതെ. നമ്മുടെ സൈനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ എയർ ഫീൽഡ് സ്പേസസ് ആണ്. നമ്മുടെ പിന്നെ പ്രഷർ ബാലൻസിനും നമ്മുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു എയർ ഫീൽഡ് സ്പേസ് ആണ്. ഈ എയർ ഫീൽഡ് സ്പേസിൽ നിന്നും ഒരു കുഴൽ നമ്മുടെ മൂക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലുള്ള കഫും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥിരമായിട്ട് മൂക്കടുപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കുഴൽ ബ്ലോക്ക് ആയിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കഫം കെട്ടിക്കിടക്കാനും അതിൽ ബാക്ടീരിയ വളരാനും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മൂക്കടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതായത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന മൂക്കടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സൈനസൈറ്റിസിലേക്ക് വഴിവെക്കും.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടോണ്ടിരുന്നത്. ഇന്ന് സൗഖ്യം പരിപാടിയിൽ ENT യെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് KPM ഹോമിയോപ്പത്തിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയ ഡോക്ടർ ഷൈജൽ അബു KP ആണ്. താങ്ക് യു ഡോക്ടർ.
0: ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഇത്തരം അറിവുകൾ പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് കാരണക്കാരായ റേഡിയോ കൊച്ചി 90 FM ടീമിനോടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഇന്റർവ്യൂ എടുത്തിട്ടുള്ള നമ്മുടെ മൻഹ ഹർഷലിനോടും എന്റെ എല്ലാവിധ ആശംസകളും.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: വിളിക്കണകണ്ട, സമാധാനിപ്പിക്കണം.
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
4: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
5: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
4: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കൊട്ടക.
6: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രീമിഥില എഴുതിയ ചെറുകഥ കേൾക്കാം. കഥാവതരണം ആതിര KP. ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി.
1: ബ്യൂട്ടി പാർലറിലെ പുതിയ ആൺകുട്ടിയെ കണ്ട് ചോദ്യരൂപത്തിൽ നെറ്റിച്ചൊളിപ്പിച്ച് ഹേമയെ നോക്കി. പെണ്ണുങ്ങളുടെ പാർലറിൽ ആൺകുട്ടിയോ? ഹേമയുടെ അടുത്തുപോയി കാതിൽ ഒരു സംശയം ചോദിച്ചു. ഇവനേതാ? നീ ഒന്ന് നോക്കൂ, ഹെയർ കട്ടിങ്ങിൽ വിരുദ്ധനാണ്. ഇവനെ നിയമിച്ചതിൽ പിന്നെ ആളൊഴിഞ്ഞിട്ടില്ല ഈ പാർലറിൽ. അവന്റെ വിരലുകൾ ഒരു മന്ത്രവാദിയുടെ ചലനങ്ങൾ പോലെ ധൃതിയിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഹെയർ സ്പാ വേണമായിരുന്നു ഹേമേ. അതിനെന്താ? ഇപ്പോൾ തന്നെ അവൻ ചെയ്യും. ഓ, അത് വേണോ? എനിക്കത്ര വിശ്വാസം പോരാ. നീ ആ മുടി വെട്ടിക്കഴിഞ്ഞ പെൺകുട്ടിയെ നോക്കൂ. വെട്ടും മുൻപ് ഞാനെടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. ഭംഗിയായി ചെയ്ത് കളർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്നു പറഞ്ഞു. പഞ്ചാബിയാണ്. മറ്റൊരു പാർലറിൽ നിന്ന് ഞാൻ പൊക്കിയതാണ് ഇവനെ. റേറ്റ് കൂടുതൽ. അത് കിട്ടിയില്ലെങ്കിൽ അവൻ സ്ഥലം വിടും. ഓരോ പാർലറുകാരും ഇവനെ കിട്ടാൻ നോക്കിയിരിക്കുന്നു. പേര് രഞ്ജിത്ത്. അവന്റെ ഡെഡിക്കേഷൻ അപാരം. നാളെ രാവിലെ ഒരു ഷൂട്ടുണ്ട്. ഒരു ലുക്ക് ചേഞ്ച് വേണം, ഒരു മേക്ക് ഓവർ. ഇവന് നിന്നെ അറിയാം, ഹേമ പറഞ്ഞു. എങ്ങനെ? നിന്റെ ഫിലിംസ്, സീരിയൽസ് എല്ലാം കാണാറുണ്ട്. ആരാധകൻ. ഓ, അങ്ങനെയോ? നിന്റെ മുടി സ്റ്റൈലാക്കാൻ ത്രില്ലടിച്ചിരിക്കുന്നു. അടുക്കി വച്ചിരിക്കുന്ന പലതരം മേക്കപ്പ് സാധനങ്ങൾ, വിക്ക് വെച്ച ബൊമ്മകൾ. അതിലൊരു ബൊമ്മയിൽ കണ്ണുകോർത്തു. ഇത് മതി, ഈ ലുക്ക് മതി. ഞാനും ഇതുപോലെ സ്റ്റൈൽ മാറ്റുന്ന വെറും ടോയ്. മാഡം വരൂ. അവൻ എന്നെ ആരാധനയോടെ നോക്കി. മാഡത്തിന്റെ സാസ്ബി കബി ബഹൂദി എന്ന സീരിയൽ എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. അവൻ വല്ലാത്ത ഒരാവേശത്തോടെ അത് പറഞ്ഞപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചു. കറുത്ത ഒരു കോട്ടെടുത്ത് ഒന്നുകൂടി കുടഞ്ഞ് കയ്യിൽ തന്നിട്ട് റെഡിയല്ലേ മാഡം എന്ന് ചോദിച്ചു. കസേര തട്ടി ശരിയാക്കി അവൻ തയ്യാറായി. മുടി സെറ്റ് ചെയ്യും മുൻപ് അവൻ തലയിലും കഴുത്തിലും ചെറുതായി മസാജ് ചെയ്തു തന്നു. ഒന്ന് മയങ്ങിപ്പോയി. അവന്റെ ആദരവ് കണ്ടപ്പോൾ അവനോട് അവന്റെ ജന്മസ്ഥലവും വീടും വീട്ടുകാരെ പറ്റിയും എല്ലാം അന്വേഷിച്ചു. പഞ്ചാബാണ് അവന്റെ സ്ഥലം. അമ്മയും ബാബിയും ഭയ്യയും ഭയ്യയുടെ കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് അവൻ എന്ന് തലയിൽ പതുക്കെ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഡിവോഴ്സ്ഡ് ആണ് ഞാൻ, രഞ്ജിത്ത് പറഞ്ഞു. എന്തിന്? എന്താണ് കാര്യം? മാഡം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ലേ, പുരുഷന്റെ വേദനയും കൂടി അറിയണം.

0: മാഡം, നിനക്ക് എന്തു വേദനയാണ് നിന്റെ പെണ്ണുണ്ടാക്കിയത്?
1: എന്റെ ഭാവിയാണ് മാഡം പ്രശ്നമായത്. എന്റെ സ്വന്തം അമ്മയേക്കാൾ ആ സ്ഥാനത്ത് കണ്ടിരുന്ന അമ്മയാണ് ഭാവി. ഒരിക്കൽ ഞാനും ഭാവിയും സംസാരിച്ചിരുന്നപ്പോൾ അവൾ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചു. ഭാവി പൊട്ടിക്കരഞ്ഞു. ഞാൻ അറിയാതെ അടിച്ചുപോയി. പിറ്റേന്ന് തന്നെ അവൾ വീട്ടിൽ പോയി. എല്ലാവരും പോയി കാലു പിടിച്ചു വിളിച്ചിട്ടും വന്നില്ല. ഒടുവിൽ ബന്ധം വേർപെടുത്തി, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന്. അങ്ങനെ ഒടുവിൽ വീട്ടിൽ നിന്നും മാറി. ബയ്യയുടെ കുട്ടികളുടെ മുടി വെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ട് അടുത്തുള്ള കുട്ടികളെല്ലാം വന്നു. ബയ്യയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് മുതലാളിയും വന്ന് മുടി വെട്ടി. അദ്ദേഹം എന്നെ ഒരു കോഴ്സിന് ചേർത്തു. അവിടെ പുതിയ രീതികളെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. രഞ്ജിത്ത് പഞ്ചാബി അങ്ങനെ പ്രശസ്തിയിലായി.
0: മാന്ത്രിക വിരുദുള്ള കൈകൾ, ആകപ്പാടെ ഒരു റിലാക്സ്. കണ്ണാടിയിൽ നോക്കി നല്ല മാറ്റം, ഗ്ലാമർ കൂടി, ഒരു തൃപ്തി തോന്നി. എന്തു രസമാ മോളെ ഇപ്പോൾ നിന്നെ കാണാൻ, ഹേമ പറഞ്ഞു. അതെ, സ്വയം തോന്നി. എങ്കിലും സന്തോഷം തോന്നിയില്ല. ആസ്വദിക്കാൻ ആളില്ലാത്ത സൗന്ദര്യം എന്തിനെന്നു തോന്നി. രഞ്ജിത്ത് പല രീതിയിൽ ഫോട്ടോസ് എടുത്തു. അവന്റെ പരസ്യം, തന്നെപ്പോലൊരു സെലിബ്രിറ്റിയുടെ മേക്ക് ഓവർ ചെയ്തു എന്ന് ഇൻസ്റ്റയിൽ കൊടുക്കുന്നത് അവന്റെ ഹെയർ കട്ടിങ്ങിന് പരസ്യമാവും. അതാണ് അവന്റെ സന്തോഷം, നിലനിൽപ്പിന്റെ പ്രശ്നം. എല്ലാവർക്കും അത് തന്നെ, തനിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ടുന്ന കാര്യമുണ്ടോ? ഒന്നിനും തോന്നുന്നില്ല. കരാർ ഒപ്പിട്ട സീനുകൾ മാത്രം അഭിനയിച്ചു തീർക്കുക. എത്രയും പെട്ടെന്ന് ഈ രംഗത്ത് നിന്നും ഒഴിയണം. ഇനി ആരുടെയും കളിപ്പാട്ടമാകാൻ കഴിയില്ല. മനസ്സിൽ ഉറപ്പിച്ച് ഹേമയോടും രഞ്ജിത്തിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഓട്ടം തുടങ്ങിയിട്ട് നാളുകളായി, മടുത്തു. അന്നത്തെ ഒരു മ്യൂസിക് ഇവന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ പലർക്കും പറയാനുണ്ടായിരുന്നത് പുതിയ ലുക്കിനെ കുറിച്ചായിരുന്നു. ആരാധനയും പ്രശംസയും കൊണ്ട് പൊതിഞ്ഞു ആൾക്കാർ. ഹേമയുടെ പാർലറിൽ വന്ന പുതിയ ആൾ രഞ്ജിത്തിനെ പലർക്കും പരിചയപ്പെടുത്തി. അവനും സെലിബ്രിറ്റി ആകട്ടെ. അന്ന് സ്റ്റേജിൽ പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയായിരുന്നു. പീഡനം ആണിനും പെണ്ണിനും നേരിടേണ്ടി വരുന്നു. പരസ്പര വിട്ടുവീഴ്ചയില്ലാത്ത കാലം, ഭ്രമയുഗം, നിർമ്മിത ബുദ്ധിയെല്ലാം കൂടി നൈസർഗികത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. വാചാലയായി കുറേ സമയം. കാരണം രഞ്ജിത്താണെന്ന് തോന്നുന്നു. മാഡം ഇന്ന് പറഞ്ഞതാണ് ശരി. പെണ്ണിന് മാത്രമല്ല ആണിനും സുരക്ഷ ആവശ്യമുണ്ട്. വളരെ നല്ല പ്രസംഗം, ആരോ പറഞ്ഞു. ആകെ കൂടി അന്ന് വല്ലാത്ത ഉന്മേഷം തോന്നി. കുറേ ദിവസം കൂടി ജിത്തുവിന് ഫോൺ ചെയ്തു. അവന് വല്ലാത്ത സന്തോഷം. നാളത്തെ ഷൂട്ടിന് നീയും വരുമോ? കാത്തിരുന്നതുപോലെ അവൻ പറഞ്ഞു. എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. അതുവേണ്ട, നാളെ വന്നാൽ മതി. വിട്ടുവീഴ്ച തന്റെ ഭാഗത്തു നിന്നുമാകട്ടെ. വാശി കാണിച്ചിട്ടെന്തിന്? നേരത്തെ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ. മനസ്സ് ആകപ്പാടെ സുഖകരമായ ഒരു തണുപ്പിലെത്തി നിന്നു. കർട്ടൻ നീക്കി ആകാശത്തേക്ക് നോക്കിക്കിടന്നു. തെളിഞ്ഞിരിക്കുന്നു നീലയും വെള്ളയും യൂണിഫോം ഇട്ട സ്മാർട്ട് കുട്ടിയെപ്പോലെ. പതിയെ ഒഴുകുന്ന പുഴ പോലെ ഉറങ്ങി, നന്നായി ഉറങ്ങി. അലസതയില്ലാതെ ഉഷാറായി എഴുന്നേറ്റു. അപ്പോളേക്കും അവനും എത്തി. പിണക്കം മാറിയ കുട്ടികളെപ്പോലെ കെട്ടിപ്പിടിച്ചു. പോകുന്ന വഴിയിൽ മുഴുവൻ രഞ്ജിത്തിന്റെ വിശേഷങ്ങൾ ആയിരുന്നു പറയാനുണ്ടായിരുന്നത്. അവൻ മിടുക്കൻ തന്നെ. ലുക്കും ഈഗോയും ഒന്നിച്ച് മാറ്റിക്കളഞ്ഞല്ലോ മേഡത്തിന്റെ. നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകണം. എനിക്കും മുടി സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. നിനക്കിഷ്ടമുള്ള പാട്ടുകൾ വെക്കാം. ഉറക്കെ ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ച് സീറ്റിൽ ചായിയിരുന്നു. ഇതാണ് തുടക്കം, ഒന്നിച്ചുള്ള യാത്രയുടെ തുടക്കം.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി, രചന ശ്രീ മിഥില, അവതരണം ആതിര KP.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.